0: വചനങ്ങളിലൂടെ.
1: നന്മകളെല്ലാം ദാനമാണ്. നന്മയിലേക്ക് ആളുകളെ വിളിക്കുന്നവൻ ആ നന്മ ചെയ്തവനെ പോലെയാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

91.7 FM. Qatar's favorite radio station.

रेडियो सुनो 91.7 FM कदर्स फेवरेट रेडियो स्टेशन।

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Uridu TV channel number 911.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: നമസ്കാരം, ഇത് ലക്ഷ്മി ഗോപാൽ സ്വാമിയാണ്.
3: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കൊള്ളണ്ട്.

വായനയുടെ മഹോത്സവമായി 35th ദോഹ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ. പുസ്തകങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരം, ഒപ്പം വർക്ക്ഷോപ്പുകളും സെമിനാറുകളും ദിവസവും രാവിലെ 9 മുതൽ രാത്രി 10 വരെയും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മുതൽ രാത്രി 10 വരെയും സന്ദർശിക്കൂ. ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്റർ. വായനയും അറിവും സമ്മാനിക്കുന്നു ദോഹ അന്താരാഷ്ട്ര പുസ്തകമേള.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: വായനയുടെ മഹോത്സവമായി 35th ദോഹ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ. പുസ്തകങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരം, ഒപ്പം വർക്ക്ഷോപ്പുകളും സെമിനാറുകളും ദിവസവും രാവിലെ 9 AM മുതൽ രാത്രി 10 AM വരെയും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 AM മുതൽ രാത്രി 10 AM വരെയും സന്ദർശിക്കൂ. ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്റർ. വായനയും അറിവും സമ്മാനിക്കുന്നു ദോഹ അന്താരാഷ്ട്ര പുസ്തകമേള.
1: ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം മഞ്ജരി.
2: യു ആർ ലിസണിംഗ് ടു
1: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ.

0: നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
1: റെസ്റ്റോറന്റ് പാർട്ണർ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് ഇപ്പോൾ ബിൻ ഇമ്രാനിൽ. കോൺടാക്ട് 310-999-45. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ കദീം, ഡൈസോ ജപ്പാൻ.
2: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
3: ബ്രാഡ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് ആൻഡ് സ്പൈസസ്. വിസിറ്റ് ബ്രാഡ്മ ഹോൾസെയിൽ മാർക്കറ്റ് അറ്റ് സൽവ റോഡ്.
1: ഗോൾഡൻ ഫ്ലേക്കി ഇറസിസ്റ്റിബിൾ സ്നാക്സ് ക്വാസോ ഫ്രോം ക്യൂബേക്ക്, ബേക്ക് ടു പെർഫെക്ഷൻ ഫിൽഡ് വിത്ത് ഡെലിഷ്യസ് ചോക്ലേറ്റ് എനി ടൈം, സ്നാക്സ് ടൈം.
4: ആൻഡ്
1: ഗ്രാൻഡ് മോൾ

0: 101.7 FM.
1: Qatar's happiness frequency.
2: നമസ്കാരം, ഞാൻ നിങ്ങളുടെ മൃദുല വാര്യർ.
3: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹായ്, ഞാൻ നരേൻ.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ചെന്നൈ ബീറ്റ്സ്.
3: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ.
4: എന്താട്ടോ പോതുമാക്കൊണ്ട്.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നുവെന്ന് ഉറപ്പാക്കൂ. കൂടുതൽ
1: വിവരങ്ങൾക്കായി visit cbq.qa.

0: സീസൺ 5 നിങ്ങളെ കാത്തിരിക്കുന്നു. കൈ നിറയെ സമ്മാനങ്ങൾ.
1: റെസ്റ്റോറന്റ് പാർട്ണർ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ്, ഇപ്പോൾ ബിൻ അംറാനിൽ. കോൺടാക്ട് 310-999-45. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മതർ കദീം, ഡൈസോ ജപ്പാൻ.
2: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
3: ബ്രാഡ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് ആൻഡ് സ്പൈസസ്. വിസിറ്റ് ബ്രാഡ്മ ഹോൾസെയിൽ മാർക്കറ്റ് at Salva Road.
1: Golden, flaky, irresistible snacks, croissant from Cubic, baked to perfection, filled with delicious chocolate anytime snacks time.
3: And
1: Grand Mall Hypermarket,
4: supported by Ajwa Native Supermarket, Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.

0: വോഡഫോൺ ഷൂഫ് ആപ്പ്. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യും, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു.
1: എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ശോഭി തിലകൻ.
2: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ 91.7 FM.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
1: റെസ്റ്റോറന്റ് പാർട്ണർ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് ഇപ്പോൾ ബിൻ അംറാനിൽ. കോൺടാക്ട് 310-999-45. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ കദീം, ഡൈസോ ജപ്പാൻ.
2: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
3: ബ്രാഡ്മാ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് ആൻഡ് സ്പൈസസ്. വിസിറ്റ് ബ്രാഡ്മാ Wholesale Market at Salva Road.
1: Golden, flaky, irresistible. Snacks croissant from Cubic. Baked to perfection, filled with delicious chocolate. Anytime, snacks time.
3: And
1: Grand Mall Hypermarket.
0: Supported by Ajwa Native Supermarket. Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village. Or shop online ajwa.qa.
4: ഹായ് നമസ്കാരം, ഞാൻ ശ്രീകുമാർ, നിങ്ങളുടെ പ്രിയപ്പെട്ട ലോലിതനാണ്.
1: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.

ചെട്ടി മദളം ചവിട്ടി പൊട്ടിച്ച് ചെട്ടി മദളം ചവിട്ടി പൊട്ടിച്ച് ചെട്ടി മദളം ചവിട്ടി പൊട്ടിച്ച്.

ഹലോ, നമസ്കാരം നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. എങ്ങനെയുണ്ട്? നന്നായിട്ട് ഉറങ്ങിയോ? എല്ലാവരും ഓരോ അവധി ദിവസങ്ങൾ കിട്ടുമ്പോഴും നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷം അങ്ങനെയാണല്ലോ, നന്നായി കിടന്ന് ഉറങ്ങുക എന്നുള്ളതാണ്. എന്താണ് പരിപാടി? ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും തീരുമാനമായോ? പുറത്തുനിന്നാണോ അതോ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിക്കുകയാണോ? കുക്കിംഗ് ഒക്കെ ഉണ്ടോ? മീൽസ് റെഡിയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്, അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. അപ്പൊ എന്തായാലും ഇന്നത്തെ വിഭവങ്ങൾ പറയുന്നതിന് മുമ്പേ തന്നെ എന്റെ മനസ്സിലൊരു ആഗ്രഹം, നിങ്ങളെല്ലാവരും ഒന്ന് കൊതിപ്പിച്ചാലോ എന്ന്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ കഥ പറയാം. കഥയല്ല കേട്ടോ, ഇതൊരു പലയിടങ്ങളിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ വീടിനടുത്ത്, നാട്ടിൽ നമ്മുടെ വീടിനടുത്ത് പുഴയുണ്ടെങ്കിൽ ഈ പുഴമീൻ നമുക്ക് കിട്ടും. അപ്പൊ അവിടെ നാട്ടിലൊക്കെ ഓരോ ചേട്ടന്മാരൊക്കെ ഉണ്ടാവും, ഈ പുഴമീൻ പിടിക്കാൻ പോകുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ടാവും, വലയിലും വഞ്ചിയിലും ഒക്കെ. അങ്ങനെ അത് ജീവിതമാർഗമാക്കിയ ആളുകളും അവിടെ ഉണ്ടാവും. അപ്പോ അവരുടെ അടുത്ത് നിന്ന് നമുക്ക് ഏറ്റവും ഫ്രഷ് പുഴമീൻ കിട്ടും. നാട്ടില് വെക്കേഷൻ എന്നാൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, എവിടെ നിന്നെങ്കിലും നല്ല കുറച്ച് മീൻ സംഘടിപ്പിക്കും, അത് നന്നായി കറി വെച്ച് കഴിക്കും. അപ്പൊ ശരിക്കും ഞാനിന്ന് ഇപ്പം മീൽസ്റ്റഡിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് കാണായിരുന്നു, ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ കാണായിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, നാട്ടിലെ പുഴമീനിൽ കരിമീനും അതല്ലെങ്കിൽ ചേറുമീനും പിന്നെ തിരുത എന്ന് പറയുന്ന മീനും, അങ്ങനെയൊക്കെ ഒരുപാട് മീനുകൾ ഭയങ്കര രുചികരമായിട്ട് നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാനായിട്ട് പറ്റും. എന്ത് പറയാം, നമ്മുടെ പ്രവാസ ലോകത്ത് നമുക്കതിനൊന്നും സാധിക്കില്ലല്ലോ. പക്ഷേ നമ്മളിന്ന് കുക്ക് ചെയ്യും, കുറച്ച് മീൻ വിഭവങ്ങൾ നമ്മൾ കുക്ക് ചെയ്യും. ഇപ്പം എല്ലാവരും പറയുന്നത്, ഇപ്പം നാട്ടിൽ നിന്നൊക്കെ ഞായറാഴ്ച ദിവസങ്ങൾ ഫോട്ടോ ഒക്കെ ഇട്ട് അയച്ചിരുന്നു, കണ്ടോ കൊടുമ്പുള്ളി ഇട്ട് ഞങ്ങൾ പുഴമീൻ കറി വെച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ്. നമ്മളെന്തായാലും പുഴമീനില്ല, നമുക്ക് ഇവിടെ നല്ല കടൽ മീൻ കിട്ടും. ആ കടൽ മീനിൻ്റെ ചില വിഭവങ്ങൾ നമ്മൾ തയ്യാറാക്കാണ്, അത് പുഴമീൻ മാറി നിൽക്കും. ഇനി പുഴമീൻ എന്തെങ്കിലും നൊസ്റ്റാൾജിയൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടോ? അത് പിടിക്കാൻ പോയതോ കഴിക്കാൻ പോയതോ ആയിട്ടുള്ള ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതായവരൊക്കെ അവിടെ ഇരുന്നുള്ളൂ. മീൽ സ്റ്റഡിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. അപ്പോൾ പിന്നാലെ വരുന്നുണ്ട് ചില വിഭവ വിശേഷങ്ങൾ.

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

മീൽസ് റെഡിയുടെ വിശേഷങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. കൂടെയുണ്ട് അപ്പുണ്ണി. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ നാട്ടിൽ ചെന്നാൽ പുഴമീൻ എന്ന് പറയുന്ന ഒരു വിഭവത്തെ ഒരുപാട് ഇഷ്ടമാണ് നമുക്ക്. പക്ഷെ നമുക്കിവിടെ പുഴമീൻ കിട്ടാനില്ലാത്തത് കൊണ്ട് നല്ല കുടമ്പളിയൊക്കെ ചേർത്ത് നമ്മൾ നല്ല കടൽ മീൻ തയ്യാറാക്കാനായിട്ട് പോവാണ്. അതിൽ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ചെമ്പല്ലി എന്ന് പറയുന്ന മീൻ കിട്ടുവാണെങ്കിൽ ഉണ്ടല്ലോ, അതിഗംഭീരാണ്. ഇപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന കറിക്ക് ചെമ്പല്ലി അതിഗംഭീരമായിട്ടുള്ള ഒരു ഐറ്റം തന്നെയായിരിക്കും. അപ്പോൾ ചെമ്പല്ലി മീൻ അര കിലോ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുത്ത് വെക്കുക. കാശ്മീരി മുളക് പൊടി വേണം 3 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി വേണം 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കുടമ്പുളി വേണം 3-4 കഷ്ണം നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ കുതിർത്തി വെക്കുക. ഇഞ്ചി വേണം 10 ഗ്രാം, അതൊന്ന് നീളത്തിൽ അരിഞ്ഞോളൂ. ചെറിയ ഉള്ളി 30 ഗ്രാം എടുത്തോളൂ, ചെറുതായിട്ട് അരിഞ്ഞോളൂ. വെളുത്തുള്ളി 10 ഗ്രാം വേണം. പച്ചമുളക് 3 എണ്ണം വേണം. കറിവേപ്പില, വെളിച്ചെണ്ണ, ഉലുവ, കടുക്, ഉപ്പ്, വെള്ളം, ഇത്തരം സാധനങ്ങളാണ് ഇത് ചേർക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ ബാച്ചിലേഴ്സാണ് ഇതെല്ലാം നിങ്ങളുടെ അടുത്ത് തന്നെ വെച്ചോളണം. അപ്പൊ വീട്ടിൽ അമ്മമാരൊക്കെ ആണെങ്കിൽ അവർക്ക് കൈയിട്ടൊക്കെ അവർ അത് ചെയ്തു പോകും. ഓക്കെ, അപ്പൊ മൺചട്ടിയിൽ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയ ശേഷം ഉലുവ, കടുക് അതിട്ടൊന്ന് പൊട്ടിക്കുക. അതിലേക്ക് കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റുക. അതിലേക്ക് തന്നെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പൊടികൾ മൂത്ത് കഴിഞ്ഞാൽ കഴുകി വൃത്തിയായി വെള്ളത്തിൽ കുതിർത്തി വെച്ച കുടമ്പുളി അതിലേക്ക് ചേർക്കുക. പിന്നീട് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് തിളപ്പിക്കുക. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ചേർക്കുക. മീൻ ഒന്ന് നന്നായി വെന്ത് അതിന്റെ ഗ്രേവി ഒന്ന് കുറുകി വരുന്ന സമയത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് ഇളക്കി ഇങ്ങ് വാങ്ങുക. നല്ല ചൂടോടുകൂടി കഴിക്കുക. നല്ല ചൂട് പൊറോട്ടയോ പുട്ടോ ചോറോ എന്തോ ആയിക്കോട്ടെ, ഗംഭീര കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോ പുഴമീൻ കഴിച്ചില്ല എന്നുള്ള ആ ഒരു വിഷമം മാറിയല്ലോ, പകരം കടൽ മീൻ കഴിച്ച് നമ്മൾ സംതൃപ്തി അടഞ്ഞു.

0: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand, R&B, has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: ഹായ് നമസ്കാരം, ഞാൻ ആദർശ.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ. കേട്ട്

0: കിഴങ്ങ് വർഗ്ഗങ്ങളിൽ വളരെ പ്രാധാന്യമുള്ളൊരു വിഭവമാണ് അല്ലെങ്കിൽ ഒരു ഐറ്റമാണ് ഒരു വർഗമാണ് കൂർക്ക എന്ന് പറയുന്നത്. ഒരു കാലത്ത് കൂർക്ക സീസൺ തുടങ്ങാൻ കാത്തിരിക്കും എന്നാണ് പറയുന്നത്. അത് പിന്നീട് വിലക്കുറവിൽ ലഭ്യമായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അടുക്കളകളിൽ കൂർക്ക വിഭവങ്ങളുടെ മേള അങ്ങോട്ട് തുടങ്ങും. നമ്മൾ പറഞ്ഞ പോലെ ചക്ക സീസൺ തുടങ്ങണം എന്ന് പറഞ്ഞതുപോലെ തന്നെ. മീൽസ്റ്റഡി കേട്ടുകൊണ്ടേയിരിക്കുന്നു, അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. കൂർക്ക ഒരുപാട് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്, മലയാളികളെ പോലെ തന്നെ കൊങ്കിണി. അവരും ഈ കൂർക്ക ഒരുപാട് ഉപയോഗിക്കുന്ന ആളുകളാണ്. മെഴുക്ക് പുരട്ടിക്ക് പുറമെ പല വിഭവങ്ങളും കൂർക്ക വെച്ച് അവർ തയ്യാറാക്കും. സുക്കൈ എന്ന് വിളിപ്പേരുള്ള തേങ്ങ അരച്ച് അല്പം കുറുകിയിരിക്കുന്ന ഒരു കറി, അത് വളരെ രുചികരമാണ്. അതുപോലെ തന്നെ വേവിച്ച കൂർക്ക ഇടിച്ചു ഉടച്ച് ചട്നി എന്ന വിഭവം അവരുണ്ടാക്കും. കൂർക്ക കൊണ്ടുള്ള പുളിശ്ശേരി ആണെങ്കിൽ ചോറിനൊപ്പം ഒഴിച്ചു കഴിക്കാൻ കറിയായി വിളമ്പാവുന്നതാണ്. ഞാനിതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നത് കേട്ടോ, കൂർക്ക കൊണ്ടുള്ളൊരു പുളിശ്ശേരി. പിന്നെ നല്ല എരിവുള്ള കൂർക്ക സോങ്ക് എന്ന് കറിക്കും വളരെയധികം ആരാധകർ ആ പ്രദേശത്തുണ്ട് എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, കൂർക്ക ചെറുതായിട്ട് അരിഞ്ഞ് വറുത്തുകോരി അച്ചാറ് പോലെ കഴിക്കാവുന്ന കൂർക്ക അഡ്ഗൈ അതീവ വിശിഷ്ടമുള്ള അല്ലെങ്കിൽ രുചിയുള്ള ഒരു ഐറ്റമാണ് എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല കേട്ടോ, ഇനി ഇതിനെല്ലാം പുറമെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പയറു വർഗ്ഗങ്ങൾ കറി വയ്ക്കുന്ന സമയത്ത് അവയ്ക്കൊപ്പം കൂർക്ക ചേർക്കുന്ന രീതി അത് അതിൻ്റെ രുചി വർദ്ധിപ്പിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് കടലയാണെങ്കിലും തുവരപ്പരിപ്പാണെങ്കിലും ശരി, വൻപയറാണെങ്കിലും ശരി, അമരപ്പയർ പോലെയുള്ള ഇങ്ങനെയുള്ള പയറു വിഭാഗങ്ങൾ കൊണ്ടുള്ള കറികളിൽ ആ കൂർക്ക സീസണിൽ കൂർക്ക തീർച്ചയായിട്ടും ചേർത്തിരിക്കും എന്നാണ് പറയുന്നത്. എന്തായാലും ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കൂർക്ക കൊണ്ടുള്ള
1: പുണ്യവചനങ്ങളിലൂടെ. സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് നേടിയതിനേക്കാൾ ഉത്തമമായ ഒരാഹാരവും ആരും കഴിച്ചിട്ടില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരി മാങ്ങാനുള്ള സമയം.

പ്രത്യേക തരത്തിലുള്ള ഒരു വിഭവത്തിന്റെ പേര് പറഞ്ഞു പോയതാ. കൂർക്ക സാസം കൊള്ളാലോ പേര്. വിഭവം കഴിക്കാനും അടിപൊളിയാണെന്നേ. ഒരു കൊങ്കിണി വിഭവമാണിത്. അപ്പൊ ഒരു വിഭവത്തിന്റെ പേര് പറഞ്ഞു പോയതാ. കൂർക്ക സാസം കൊള്ളാലോ പേര്. വിഭവം കഴിക്കാനും അടിപൊളിയാണെന്നേ. ഒരു കൊങ്കിണി

അപ്പം വലിയ കഷ്ണങ്ങളാക്കുക. അതിലേക്ക് ഉപ്പ് ചേർത്ത് ഒരു കപ്പ് വെള്ളവും ചേർത്ത് പ്രഷർ കുക്കറിൽ ഒരൊറ്റ വിസിൽ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം വറ്റൽ മുളക് അര ടീസ്പൂൺ എണ്ണ ചൂടാക്കി അതിൽ ചെറുതായിട്ടൊന്ന് ചുവക്കെ വറുത്തെടുക്കുക. അതിനുശേഷം തേങ്ങയും വറുത്ത വറ്റൽ മുളകും പുളിയും ചേർത്ത് നന്നായിട്ട് അതൊന്ന് അരച്ചെടുക്കുക. അരപ്പ് നന്നായിട്ട് അരഞ്ഞതിന് ശേഷം മാത്രം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൂടി അരച്ചു കൊടുക്കുക. കടുക് നിർബന്ധമായും കൂടുതൽ അരയരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറുതായിട്ടൊന്ന് ചതഞ്ഞു വരേണ്ട കാര്യമുണ്ടായുള്ളൂ. അതിനുശേഷം വെന്ത കൂർക്കയിലേക്ക് നമ്മൾ ഈ അരപ്പ് ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുന്നു. ചാറ് ആവശ്യത്തിന് കുറുകി ഒഴിച്ചു കറിക്കുള്ളൊരു ഭാഗമാവൂലേ, അപ്പൊ അത് അടുപ്പിൽ നിന്നെടുത്ത് മാറ്റിക്കോളൂ. അതിനുശേഷം ഒരു ചെറിയ പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുകും കറിവേപ്പിലയും മൂപ്പിച്ച് കറിക്ക് മീതെ താളിച്ച് ചേർക്കുക. ദാ നമ്മൾ നേരത്തെ പറഞ്ഞ കൂർക്ക സാസം തയ്യാർ. അങ്ങനെയുണ്ട്, ഇഷ്ടമായോ? അങ്ങനെ പുഴമീൻ കറിയിൽ തുടങ്ങി അല്ലേ കൂർക്ക സാസത്തിൽ എത്തി നിൽക്കുന്ന മീൽഷെടി. എന്തായാലും മീൽഷെടിയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.

നമസ്കാരം, അസ്സലാമു അലൈക്കും. സമയം അങ്ങനെ 12 മണി കഴിഞ്ഞിരിക്കുകയാണ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 FM-ൽ ഇനി മുൻചുള്ള മാപ്പിള പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇഷൽ ഖത്തറിന്റെ സമയമാണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മാപ്പിള പാട്ടുകൾ ഇഷൽ ഖത്തറിലൂടെ കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം 5000 എന്ന നമ്പറിലേക്ക്. ഇന്ന് ആദ്യമായിട്ട് ഇഷൽ ഖത്തറിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്, പണ്ട് മദ്രസയിലൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു പാട്ടുണ്ട്. ബാപ്പു വെള്ളിപ്പറമ്പിന്റെ വരികൾ, കോഴിക്കോട് അബൂബക്കറക്കയുടെ സംഗീതം. ഈ ഒരു പാട്ടിലൂടെ പറഞ്ഞു പോകുന്ന ഒരു ചരിത്രമുണ്ട്. മാലിക് ദിനാറും കൂട്ടരും കേരളത്തിലേക്ക് എത്തിയതും പിന്നീട് അവിടുന്ന് കേരളത്തിലേക്കുള്ള ഇസ്ലാമിന്റെ വരവിന്റെ കഥ കൂടിയാണ്. ദിക്കറിയാതെ കാറും കോളും നിറഞ്ഞ കടലിലൂടെ അറേബ്യയിൽ നിന്ന് പുറപ്പെട്ട മാലിക് ദിനാറും സംഘവും കേരളത്തിലേക്ക് എത്തുന്നു. പിന്നീടുള്ള ആ ഒരു ചരിത്രം നമുക്ക് ഈ ഒരു പാട്ടിലൂടെ കേൾക്കാം. ഇത് റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വായനയുടെ മഹോത്സവമായി 35th ദോഹ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ. പുസ്തകങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരം, ഒപ്പം വർക്ക്ഷോപ്പുകളും സെമിനാറുകളും ദിവസവും രാവിലെ 9 മുതൽ രാത്രി 10 വരെയും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മുതൽ രാത്രി 10 വരെയും സന്ദർശിക്കൂ. ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്റർ. വായനയും അറിവും സമ്മാനിക്കുന്നു ദോഹ അന്താരാഷ്ട്ര പുസ്തകമേള.

1980 വിഷുക്കാലത്ത് റിലീസായ ഒരു സിനിമയുണ്ട് അങ്ങാടി. മലയാള ചലച്ചിത്ര ചരിത്രത്തിലെയും മാപ്പിളപ്പാട്ട് ശൈലിയിലുള്ള ഗാനങ്ങളുടെയും ഒരു നാഴികക്കല്ലാണ്. ഐ വി ശശി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിലെ പാട്ടുകൾ ഇന്നും മലയാളികളുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാപ്പിളപ്പാട്ട് സ്പെഷ്യൽ ഷോ ആണ്. കൂടെയുള്ളത് ഞാൻ ആഷിയാണ്. പ്രശസ്ത ഗാനരചയിതാവ് ബിച്ചു തിരുമല രചിച്ച് സംഗീതമാന്ത്രികൻ ശ്യാം ഈണ നൽകിയ ഗാനങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത്. ഈ സിനിമയിലെ പാവാട വേണം മേലാട വേണം എന്ന ഗാനം, സിനിമയില് ദാസേട്ടന്റെ ശബ്ദത്തില് കുതിരവട്ടം പപ്പു പാടുന്ന ഗാനം, അതിലെ ആ ഒരു മാപ്പിള പശ്ചാത്തലത്തിലുള്ള ചില വാക്കുകളൊക്കെ ബിച്ചു തിരുമലയെ എഴുതാൻ സഹായിച്ചത് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്താണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സിനിമയിൽ വന്നിട്ടുള്ള മറ്റൊരു ഗാനമുണ്ട്, കന്നിപ്പളിങ്കേ പൊന്നിൻ കിനാവേ എന്ന ഗാനം. ബിച്ചു തിരുമല വരികൾ എഴുതി സുശീലാമ്മ പാടിയ മനോഹരമായിട്ടുള്ള ഒരു പാട്ടല്ലേ. ഈ രണ്ടു പാട്ടും മലയാളികൾ ഏറ്റെടുത്തത് മിന്നൽ വേഗത്തിലാണ്. മലയാളത്തിലെ എക്കാലത്തെയും വലിയ ഹിറ്റുകളിൽ ഒന്നായി നിൽക്കുന്ന പാട്ട് തന്നെയാണ് പാവാട വേണോം, അതുപോലെ തന്നെ കന്നിപ്പളിങ്കേ എന്ന് തുടങ്ങുന്ന ഗാനവും. ഗാനരചയിതാവ് ബിച്ചു തിരുമലയാണെങ്കിലും സംഗീത സംവിധായകൻ ശ്യാം ആണെങ്കിലും രണ്ടുപേർക്കും മാപ്പിളപ്പാട്ടിനെ കുറിച്ച് വലിയ പിടിപാടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പിൽക്കാലത്ത് മാപ്പിളപ്പാട്ട് ശൈലിയിലുള്ള നിരവധി മനോഹര ഗാനങ്ങളാണ് ശ്യാമും ബിച്ചു തിരുമലയും മലയാളികൾക്ക് നൽകിയിട്ടുള്ളത്. സുശീലാമ്മയുടെ ശബ്ദത്തില് കന്നിപ്പളിങ്ക എന്ന ഗാനത്തിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Spotify and Gaana.
1: കുറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൾ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: മുൻചുള്ള മാപ്പിള പാട്ടിന്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. റേഡിയോ സുനോയിലൂടെ കൂടെയുള്ളത് ഞാൻ ആശയാണ്.
1: മാപ്പിളപ്പാട്ടിന്റെ വാനം പാടി എന്ന് നമ്മൾ എല്ലാവരും വിളിക്കുന്ന രഹനാത്ത മാപ്പിളപ്പാട്ടിന്റെ ലോകത്തേക്ക് കടന്നു വന്നൊരു പാട്ടുണ്ട്, പൊന്നുസഖി എന്തിനാ എന്ന് തുടങ്ങുന്ന ഗാനം. ആ ഒരു പാട്ടിന്റെ പിറവിയുടെ കഥയിലേക്കൊന്ന് പോയാലോ. രഹനാത്ത രാപ്പാടി പക്ഷിക്കൂട്ടം എന്ന സിനിമാ ഗാനത്തിന്റെ പാരഡി സിബല്ലയ്ക്കൊപ്പം പാടി കൈയടി നേടി നിൽക്കുന്നൊരു സമയം. ആ സമയത്താണ് OM കരുവാരക്കുണ്ടിന്റെ അടുത്തേക്ക് അമർ കാസറ്റ്സിന് വേണ്ടിയിട്ട് ഒരു പാട്ട് എഴുതണമെന്ന ആവശ്യവുമായിട്ട് MA ഗഫൂർക്ക് എത്തുന്നത്. അമർ കാസറ്റ്സിന്റെ തന്നെ ഉടമ കണ്ണൂർ നൌഷാദ് അദ്ദേഹം 9-ോ 10-ോ പാട്ടുകളുടെ ഈണം മൂളി റെക്കോർഡ് ചെയ്ത് OM കരുവാരക്കുണ്ടിന് കൊടുക്കുകയാണ്. അതിനകത്ത് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാട്ടുകൾ തികച്ചും ലളിതമായിരിക്കണം, സാധാരണക്കാർ മൂളിക്കൊണ്ട് നടക്കുന്ന രീതിയിൽ വേണം പാട്ടുകൾ എഴുതാനായിട്ട്. അങ്ങനെ പാട്ടൊക്കെ എഴുതി കഴിഞ്ഞ് റെക്കോർഡിങ്ങും പൂർത്തിയായി. കിനാക്കിളി എന്ന് പേരിട്ട ആ കാസറ്റ്സിലെ പ്രധാന ഗായകർ MA ഗഫൂറും രഹനാത്തയും തന്നെയായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യത ലഭിച്ചൊരു പാട്ട് പൊന്നുസഖി എന്ന് തുടങ്ങുന്ന ഈ ഒരു ഗാനമായിരുന്നു. അക്കാലത്തിറങ്ങിയ കാസറ്റുകളിൽ ഒന്നാം നമ്പറായി രഹനാത്തയും MA ഗഫൂറും നൌഷാദ് കണ്ണൂരും അമർ കാസറ്റ്സും അങ്ങനെ മാപ്പിളപ്പാട്ട് ആസ്വാദകരുടെ മനസ്സുകളിൽ കുടിയേറി. കൂടെ പൊന്നുസഖി എന്ന

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

കോയിൻകുട്ടി വൈദ്യർ ബദർക്കിസപ്പാട്ട് രചിക്കാൻ നിമിത്തമായ ആ ചരിത്രത്തിലൂടെ ഒന്ന് പോയാലോ. കേട്ടോണ്ടിരിക്കുന്നത് മാപ്പിളപ്പാട്ട് സ്പെഷ്യൽ ഷോയാണ്. കൂടെയുള്ളത് ഞാൻ ആശിയാണ്. 20 വയസ്സുവരെ മൊയിൻകുട്ടി വൈദ്യർ പല രചനകളും എഴുതിയെങ്കിലും 20-ാമത്തെ വയസ്സിൽ അദ്ദേഹം എഴുതിയ ബദ്രുൽ മുനീർ ഹുസ്രുൽ ജമാലാണ് ഏറ്റവും പ്രശസ്തമായത്. അതൊരു പേർഷ്യൻ കഥയാണ്, മാത്രമല്ല ഒരു പ്രേമകഥ കൂടിയായിരുന്നു. ഇതേ തുടർന്ന് ആ ഒരു കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരിൽ നിന്ന് മൊയിൻകുട്ടി വൈദ്യർക്ക് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായി. വൈദ്യരുടെ പിതാവ് ഉണ്ണി മുഹമ്മദ് വൈദ്യരും വിമർശനവുമായിട്ട് മുന്നോട്ട് വന്നു. അങ്ങനെ മനസ്സ് മാറി പ്രായശ്ചിത്തം എന്നോണമാണ് ബദർ പടപ്പാട്ട് എഴുതി തന്റെ പിതാവിന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു കുഴി നിർമ്മിച്ചതിന് വലിയൊരു കുന്നുണ്ടാക്കിയിട്ടുണ്ടുപ്പാ എന്ന് പറഞ്ഞു. അതിനുശേഷം വൈദ്യരിൽ നിന്നും വന്ന കൃതികൾ എല്ലാവരും സ്വീകരിച്ചു. മഹാകവിയായി അദ്ദേഹത്തെ അംഗീകരിച്ചു. ഇന്നും അദ്ദേഹത്തിന്റെ പാട്ടുകൾ എല്ലാവരും പാടി.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: നമസ്കാരം, ഞാൻ ക്യാമറമാൻ സുജിത് വാസുദേവാണ്. ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാ, നമുക്ക് കൂട്ട് കൂടിക്കൊണ്ടേയിരിക്കാം.
2: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
2: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
5: കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.

HMV റെക്കോർഡുകളുടെ വരവിന് ശേഷമാണ് മാപ്പിളപ്പാട്ടുകൾക്ക് കീർത്തിയും കേൾവിയും ഒക്കെ കൂടിയതെന്ന് പറയാം. കേട്ടോണ്ടിരിക്കുന്നത് മാപ്പിളപ്പാട്ട് സ്പെഷ്യൽ ഷോയാണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. ഐഷ ബീഗത്തെയും രംല ബീഗത്തെയും പോലുള്ള ഗായികമാർ വരെ 50s അവസാനം വരെ 30s 40s ഗ്രാമഫോൺ റെക്കോർഡുകളാണ് പുറത്തിറക്കിയിട്ടുള്ളത്. മൊയിൻകുട്ടി വൈദ്യരുടെ ബദ്രുൽ മുനീർ ഹുസ്നുൽ ജമാൽ, പ്രവാചകന് മുൻപും ശേഷവുമുള്ള ചരിത്ര ഇതിഹാസങ്ങളെ കുറിച്ച് പാട്ടുപാടിയും കഥ പറഞ്ഞുമൊക്കെ അവർ രംഗത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നീടാണ് മാപ്പിളപ്പാട്ടുകളുടെ സിനിമയിലേക്കുള്ള ഒരു പ്രവേശനം ഉണ്ടാകുന്നത്. റേഡിയോ നിലയങ്ങളും കാസറ്റുകളുടെ വരവും ഗൾഫിലേക്കുള്ള കേരളീയരുടെ പുറംവാസവും ഒക്കെ മാപ്പിളപ്പാട്ടിന്റെ സുവർണ കാലത്തിനും വ്യാപനത്തിനും ഒക്കെ കാരണമാവുകയാണ്. അതിലെപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു പേരുണ്ട്, പി ടി അബ്ദുറഹ്മാൻ. പി ടി എന്ന പാട്ടെഴുത്തുകാരനെ മാത്രം എടുത്താൽ തന്നെ മലയാള മുസ്ലിം ജീവിതത്തിന്റെ ഒരേടും വിട്ടുപോകാതെ അദ്ദേഹം എല്ലാം പാട്ടിലേക്ക് കൊണ്ടുവന്നത് കാണാം. അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു ഗാനത്തിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോ 91.7 FM കേട്ട് കൂട്ടുകൂടാം.

0: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand, R&B, has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
1: വായനയുടെ മഹോത്സവമായി 35th ദോഹ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ. പുസ്തകങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരം, ഒപ്പം വർക്ക്ഷോപ്പുകളും സെമിനാറുകളും ദിവസവും രാവിലെ 9 മുതൽ രാത്രി 10 വരെയും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മുതൽ രാത്രി 10 വരെയും സന്ദർശിക്കൂ. ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്റർ. വായനയും അറിവും സമ്മാനിക്കുന്നു ദോഹ അന്താരാഷ്ട്ര പുസ്തകമേള.

മുൻചുള്ള മാപ്പിളപ്പാട്ടിന്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആഷിയാണ്, കോഴിക്കോട് അബൂബക്കർ. ഈ ഒരു പേര് മാപ്പിളപ്പാട്ടിന് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും സുപരിചിതമായിരിക്കും അല്ലെ. വലിയങ്ങാടിയില് ഇരുമ്പ് കച്ചവടം നടത്തിയിരുന്ന ഇംബിച്ച അഹമ്മദിന്റെയും ഭാര്യ ഖദീജയുടെയും മകൻ അബൂബക്കർ. അദ്ദേഹം സംഗീത ലോകത്തേക്ക് എത്തിയതിന് ആദ്യം കടപ്പെട്ടിരിക്കുന്നത് ചലച്ചിത്ര താരം മാമൂക്കോയയോടാണ്. അന്ന് മാമൂക്കോയ ചലച്ചിത്ര താരമല്ല, അബൂബക്കർ കോഴിക്കോട് അബൂബക്കറുമല്ല. കുറ്റിച്ചിറ സ്കൂളിലെ 8-ാം ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ അടുത്തടുത്തിരുന്ന് കുസൃതി കളിക്കുന്ന വിദ്യാർത്ഥികളാണ്. വ്യാഴാഴ്ച വൈകുന്നേരം അവസാനത്തെ പീരീഡ് സംഗീത ക്ലാസ് എടുക്കാൻ ദേവകി ടീച്ചറാണ് വരിക. ടീച്ചർ ഒരു ദിവസം ക്ലാസ്സിലേക്ക് വന്നപ്പോ മാമൂക്കോയ പറഞ്ഞു, ടീച്ചറെ ഇവൻ നല്ലോണം പാടും. അങ്ങനെ ടീച്ചർ അബൂബക്കറിനെ കൊണ്ട് പാട്ട് പാടിച്ചു. അതൊരു വഴിത്തിരിവായി. ക്ലാസ് മുറിയുടെ ജനലിനപ്പുറത്ത് തൊട്ടടുത്ത പറമ്പിലെ വീട്ടിൽ ഒരു മനുഷ്യൻ ആ പാട്ട് കേട്ടു നിൽക്കുന്നുണ്ടായിരുന്നു. അക്കാലത്ത് ഗാനമേളകളിൽ ബാബുരാജിന്റെ, നമ്മുടെ സ്വന്തം ബാബുക്കയുടെ പ്രിയപ്പെട്ട തബലിസ്റ്റ് ആയിരുന്ന ടി ഉസ്മാൻ. അങ്ങനെ അബൂബക്കറിന്റെ പാട്ട് കേട്ട ഉസ്മാനും അബൂബക്കറും ചങ്ങാതിമാരായി. അബൂബക്കറിന്റെ കുട്ടി ശബ്ദം അങ്ങനെ ബാബുരാജിന്റെ ട്രൂപ്പിലെ ഫീമെയിൽ ശബ്ദമായി മാറി.

0: You are listening to Radio Suno 91.7 FM.
1: Katash Happiness Frequency.
2: The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase ചെയ്യുമ്പോൾ സേവ് ചെയ്യാം 40% ഓൺ മേക്കിംഗ് ചാർജസ്. ഈ ഓഫർ 2026 June 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
5: റെസ്റ്റോറന്റ് പാർട്ണർ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ്, ഇപ്പോൾ ബിൻ ഇമ്രാനിൽ. കോൺടാക്ട് 310-999-45. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ കദീം, ഡൈസോ ജപ്പാൻ.
6: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
7: ബ്രാഡ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്ട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് ആൻഡ് സ്പൈസസ്. വിസിറ്റ് ബ്രാഡ്മ ഹോൾസെയിൽ മാർക്കറ്റ് at Salva Road.
8: Golden, flaky, irresistible snacks croissant from Cubic. Baked to perfection, filled with delicious chocolate anytime, snacks time.
9: And
8: Grand Mall Hypermarket,
10: supported by Ajwa Native Supermarket, Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.

മാപ്പിളപ്പാട്ട് സ്പെഷ്യൽ ഷോ ആണ് കേട്ടോണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആഷിയാണ്. ഈ പാട്ടിന്റെ പിറവിയുടെ കഥയിലേക്കൊന്ന് പോയി നോക്കിയാലോ. കോഴിക്കോട് അബൂബക്കറിക്ക ഗായകൻ വി എം കുട്ടിയുടെ ട്രൂപ്പില് തബലിസ്റ്റ് ആയിരുന്നപ്പോ മുംബൈയിൽ നടന്ന മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് ഒരു സംഘം പുറപ്പെട്ടു. വടകര കൃഷ്ണദാസും വിളയിൽ ഫസീലാത്തയും ഒക്കെ ആ മത്സരത്തിനായിട്ട് പി ടി അബ്ദുറഹ്മാൻ എഴുതിയ ഈ ഒരു ഗാനം ഉടനെ കടുത്തിന്റെ ദറുക്കു ബാപ്പ എന്ന പാട്ട് പഠിച്ചിരുന്നു. പക്ഷെ ആ ഒരു പാട്ടിന് മിഠായി പാട്ടിന്റെ ഈണമാണെന്ന തോന്നൽ കോഴിക്കോട് അബൂബക്കറിക്ക് ഉണ്ടായി. മുംബൈക്കുള്ള യാത്രക്കിടെ ട്രെയിനിലിരുന്ന് അബൂബക്കറിക്ക ആ പാട്ടിന് അതിമനോഹരമായിട്ടുള്ള ഒരു ഈണം തയ്യാറാക്കി മുംബൈയിലെ മത്സരവേദിയിൽ ഈ ഈണത്തിൽ പാട്ട് അവതരിപ്പിച്ചു. മത്സരശേഷവും ഈ ഒരു പാട്ട് ഒരിക്കൽ കൂടി പാടണമെന്ന് സംഘാടകരും ആസ്വാദകരും ആവശ്യപ്പെട്ടു. അങ്ങനെ ഇന്ന് മലയാളികൾ ആവർത്തിച്ച് കേൾക്കുന്ന ആ ഒരു ഈണം പിറന്നു. ഇതോടെ സംഗീത സംവിധാന രംഗത്തേക്ക് കോഴിക്കോട് അബൂബക്കർ കരുളുറപ്പോടെ ചുവടുവെച്ചു. അന്ന് തൊട്ട് ഇന്ന് വരെ ആയിരക്കണക്കിന് പാട്ടുകൾക്കാണ് കോഴിക്കോട് അബൂബക്കറിക്ക എന്ന ഔക്കൂബായി ഈണമിട്ടത്. ആ മനോഹര ഗാനത്തിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand R&B has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
2: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: റേഡിയോ സനോ,
1: റേഡിയോ സനോ 91.7 FM,
0: Qatar's favorite radio station.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
4: വായനയുടെ മഹോത്സവമായി 35th ദോഹ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ. പുസ്തകങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരം, ഒപ്പം വർക്ക്ഷോപ്പുകളും സെമിനാറുകളും ദിവസവും രാവിലെ 9 മുതൽ രാത്രി 10 വരെയും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മുതൽ രാത്രി 10 വരെയും സന്ദർശിക്കൂ. ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്റർ. വായനയും അറിവും സമ്മാനിക്കുന്നു ദോഹ അന്താരാഷ്ട്ര പുസ്തകമേള.

വടക്കൻ കേരളത്തിന് കരോക്കെ എന്ന സംവിധാനത്തെ ആദ്യമായി പരിചയപ്പെടുത്തിയത് ആരാണെന്നറിയാമോ? കേട്ടോണ്ടിരിക്കുന്നത് മാപ്പിളപ്പാട്ട് സ്പെഷ്യൽ ഷോ ആണ്. കൂടെയുള്ളത് ഞാൻ ആഷയാണ്. വേറാരുമല്ല താരാട്ടുപാട്ടുകളുടെ കൂട്ടുകാരൻ അസീസ് തായ്നേരി. അദ്ദേഹത്തെ അക്ഷരാർത്ഥത്തിൽ അടയാളപ്പെടുത്തുന്നത് തന്നെ താരാട്ടുപാട്ടുകളാണല്ലേ. വടക്കേ മലബാറില് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ തൊട്ടിലാട്ടൽ എന്നൊരു ചടങ്ങുണ്ട്. അതിനോടനുബന്ധിച്ചാണ് താരാട്ടുപാട്ടുകൾ പാടുന്നത്. ആവശ്യമനുസരിച്ച് പാട്ടുകാർ വീടുകളിൽ പോയി പാടുകയായിരുന്നു അന്നത്തെ പതിവ്. അങ്ങനെ പോകുമ്പോൾ ഹാർമോണിയവും തബലയും ഇവയൊക്കെ എടുത്തുകൊണ്ട് വീടുകളിൽ പോയി പാടുന്നതിന് അസീസിക്കയ്ക്ക് സമയം തികയാതെ വന്നപ്പോഴാണ് കരോക്കെ എന്നൊരു പുതിയ ആശയം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരുന്നത്. എന്തുകൊണ്ട് ഓഡിയോ കാസറ്റുകൾ ചെയ്ത് ആവശ്യക്കാർക്ക് നൽകിക്കൂടാ? അങ്ങനെ പാട്ടുകളുടെ മ്യൂസിക് മൈനസ് ട്രാക്കുകൾ അഥവാ കരോക്കെ അദ്ദേഹം ഉണ്ടാക്കി. പിന്നീട് പുതിയ വരികൾ എഴുതി റെക്കോർഡ് ചെയ്ത് ആവശ്യക്കാർക്ക് നൽകി തുടങ്ങി. അങ്ങനെ വടക്കൻ കേരളത്തിനൊരു പക്ഷേ കരോക്കെ എന്ന സംവിധാനത്തെ അദ്ദേഹം ആദ്യമായി പരിചയപ്പെടുത്തി. കരോക്കെ പറ്റി കേട്ട കേൾവി പോലും ഇല്ലാതിരുന്ന ഒരു കാലത്ത് മൈനസ് ട്രാക്ക് ഉണ്ടാക്കുന്നത് വളരെ ശ്രമകരമായിരുന്നു. വലിയ ജപ്പാൻ കരോക്കെ സിസ്റ്റം ഒക്കെ ആയിരുന്നു അസീസിക്ക് ഇതിനായിട്ട് ഉപയോഗിച്ചത്. തബല, ഹാർമോണിയം, കൈമണി ഇവയൊക്കെ വെച്ചായിരുന്നു കരോക്കെയുടെ റെക്കോർഡിംഗ്. പിന്നീട് വരികൾ എഴുതി ചേർത്ത് പാടി ഇതേപോലെ വീട്ടിൽ വെച്ച് തന്നെ അദ്ദേഹം റെക്കോർഡ് ചെയ്യും. അസീസിക്കയുടെ മനോഹരമായ ഒരു ഗാനത്തിന് ശേഷം തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Apple Podcast
0: and
2: Google Podcast.
1: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

ആഘാതത്തിന്റെ ശബ്ദത്തിൽ മലയാളികളുടെ മനസ്സിൽ തളിർത്തു നിൽക്കുന്നൊരു മാപ്പിളപ്പാട്ട്. എഴുതിയത് 4 പതിറ്റാണ്ട് മുമ്പ് വടകരയിലെ എസ് വി ഉസ്മാൻ. കേട്ടോണ്ടിരിക്കുന്നത് മാപ്പിളപ്പാട്ട് സ്പെഷ്യൽ ഷോ ആണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. സംഗീതത്തിന്റെയും ആയുർവേദത്തിന്റെയും മണവും സ്പർശവും ആവോളം നുകരുന്ന ഉസ്മാന്റെ ഓർമ്മയിൽ വടക്കൻ മലബാറിന്റെ ചരിത്ര താളുകളും നിറയുകയാണ്. എസ് വി ഉസ്മാന്റെ ബാല്യകാല ഓർമ്മകളിലേക്ക് പോകാം. വടകര താഴെ അങ്ങാടിയിലെ വ്യാപാര കേന്ദ്രം, ഗുജറാത്തി സേട്ടുമാരുടെ കൊപ്ര വ്യാപാരവും വടകര കടപ്പുറത്ത് നങ്കൂരമിടുന്ന ചരക്ക് കപ്പലുകളും. 4 വയസ്സുകാരൻ ഉസ്മാൻ ബാപ്പയുടെ കൂടെ കടപ്പുറത്തും താഴെ അങ്ങാടിയിലും വൈകുന്നേരങ്ങളിലൊക്കെ ചുറ്റിക്കറങ്ങുമായിരുന്നു. വടകര എന്നാൽ താഴെ അങ്ങാടിയായിരുന്നു. കച്ചവടത്തിന്റെ മാത്രമല്ല സംഗീതത്തിന്റെയും ലോകം. ഉസ്മാന്റെ പിതാവ് കടവത്ത് ബാബ വടകരയിലെ ആദ്യകാല സ്റ്റേഷനറി കച്ചവടക്കാരനായിരുന്നു. കലാകാരന്മാരുമായും പാട്ടുകാരുമായും ഉറ്റ ചങ്ങാത്തം പുലർത്തിയ അദ്ദേഹം നല്ലൊരു ഹാർമോണിയം വായനക്കാരനുമായിരുന്നു. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ വടകരയിൽ കച്ചേരിക്ക് വന്നപ്പോ കച്ചേരി തുടങ്ങാൻ ചെമ്പൈക്ക് വേണ്ടി 10 മിനിറ്റ് ഹാർമോണിയത്തിൽ ശ്രുതിയിട്ടത് ബാബയായിരുന്നു. ക്ലാസിക്കലും ഖവാലിയും ഹിന്ദുസ്ഥാനിയും എല്ലാം ബാബയ്ക്ക് പ്രിയമാണ്. ഒപ്പം കഥകളിയും നാടകവും. താഴെ അങ്ങാടിയിൽ അക്കാലത്ത് നിരവധി നാടകങ്ങൾ അദ്ദേഹവും കൂട്ടുകാരും കളിച്ചിട്ടുണ്ട്. എസ് വി ഉസ്മാൻ എന്ന മാപ്പിളപ്പാട്ട് രചയിതാവിന്റെ ബാല്യകാല ഓർമ്മകളെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ മധുവർണ പൂവല്ലേ എന്ന ഗാനത്തോടുകൂടി ഇന്നത്തെ ഇഷൽ ഖത്തറിന്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതുപോലെ ഒത്തിരി വിശേഷങ്ങളുമായിട്ട് അടുത്ത വെള്ളിയാഴ്ച 12 മണിയാവുമ്പോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ചെയ്യുമ്പോൾ സേവ് ചെയ്യാം 40% ഓൺ മേക്കിംഗ് ചാർജസ്. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാ സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
4: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: ഹായ്, ഞാൻ കമൽ.
7: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ.
6: കേട്ടു.

0: പുണ്യവചനങ്ങളിലൂടെ.
1: സ്വന്തം ഭാര്യയുടെ വായിൽ വെച്ച് കൊടുക്കുന്ന ഭക്ഷണ ഉരുളയ്ക്ക് പോലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
0: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
3: മന്തിയുടെ ഓണം തീർത്ത ദാനത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: വായനയുടെ മഹോത്സവമായി 35th ദോഹ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ. പുസ്തകങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരം, ഒപ്പം വർക്ക്ഷോപ്പുകളും സെമിനാറുകളും ദിവസവും രാവിലെ 9 മുതൽ രാത്രി 10 വരെയും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മുതൽ രാത്രി 10 വരെയും സന്ദർശിക്കൂ. ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്റർ. വായനയും അറിവും സമ്മാനിക്കുന്നു ദോഹ അന്താരാഷ്ട്ര പുസ്തകമേള.
6: So

0: റേഡിയോ സനോ, റേഡിയോ സനോ 91.7 FM, Qatar's favorite radio station. The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
0: റെസ്റ്റോറന്റ് പാർട്ണർ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ്, ഇപ്പോൾ ബിൻ അംറാനിൽ. കോൺടാക്ട് 310-999-45. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ കദീം, ഡൈസോ ജപ്പാൻ.
3: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
4: ഫ്രാഡ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്ട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് ആൻഡ് സ്പൈസസ്. വിസിറ്റ് ഫ്രാഡ്മ ഹോൾസെയിൽ മാർക്കറ്റ് at Salva Road.
0: Golden, flaky, irresistible snacks, croissant from Cubic. Baked to perfection, filled with delicious chocolate, anytime snacks time.
4: And
0: Grand Mall Hypermarket,
2: supported by Ajwa Native Supermarket, Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
0: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക്.

0: സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
1: റെസ്റ്റോറന്റ് പാർട്ണർ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് ഇപ്പോൾ ബിൻ ഇമ്രാനിൽ. കോൺടാക്ട് 310-999-45. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ കദീം, ഡൈസോ ജപ്പാൻ.
2: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
3: ഫ്രഡ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് ആൻഡ് സ്പൈസസ്. വിസിറ്റ് ഫ്രഡ്മ ഹോൾസെയിൽ മാർക്കറ്റ് അറ്റ് സൽവ റോഡ്.
1: ഗോൾഡൻ ഫ്ലേക്കി ഇറസിസ്റ്റിബിൾ സ്നാക്സ് ക്വാസോ ഫ്രോം ക്യൂബേക്ക്, ബേക്ക് ടു പെർഫെക്ഷൻ ഫിൽഡ് വിത്ത് ഡെലിഷ്യസ് ചോക്ലേറ്റ് എനി ടൈം സ്നാക്സ് ടൈം.
4: ആൻഡ്
1: ഗ്രാൻഡ് മോൾ ഹൈപ്പർമാർക്കറ്റ്
0: സപ്പോർട്ടഡ് ബൈ അജ്വ നേറ്റീവ് സൂപ്പർ മാർക്കറ്റ്, ഖത്താസ് ലാർജസ്റ്റ് കളക്ഷൻ ഓഫ് ഹെൽത്തി പ്രോഡക്ട്സ് ആൻഡ് 90s സ്നാക്സ് ഐറ്റംസ്. വിസിറ്റ് ഷോറൂം അറ്റ് ബർവ വില്ലേജ് ഓർ ഷോപ്പ് ഓൺലൈൻ ajwa.qa.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Apple Podcast
0: and
2: Google Podcast.
3: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
6: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
5: മില്യണോ?
6: അതെ, സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
7: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
8: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
9: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ രാത്രി വന്നു.
8: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
10: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
8: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
9: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
8: ദൃശ്യം 3 വിജയകരമായ പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.

0: ചെന്നൈ ബീറ്റ്സ്.
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
2: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: കുറെ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
2: ചേട്ടാ, ഇവിടെ നട്സ് ഉണ്ടോ?
3: പിന്നെ ബ്രാഡ് മെയിൽ നട്സ് ഇല്ലാതിരിക്കോ?
2: എന്നാ ഒരു പാക്കറ്റ് നട്സ്.
3: ഹെൽത്തി ഹെൽത്തി എടാ, ഹെൽത്തി കുട്ടാ. കേട്ടോ, ബ്രാഡ് മെയിൽ സ്പൈസസ്, പൾസസ്, നട്സ്, ചോക്ലേറ്റ്, കോഫി, ടീസ്, ബേക്കിംഗ് ഇൻഗ്രീഡിയൻസ് തുടങ്ങി എല്ലാം ഉണ്ട്.
4: വിപുലമായ പാർക്കിംഗ് ഓടി ബ്രാഡ്മാ ഹോൾസെയിൽ മാർക്കറ്റ്, സൽവാ റോഡ്.
5: സൂപ്പർ ഹിറ്റ്.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand R&B has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
2: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: സൂപ്പർ ഹിറ്റ് മ്യൂസിക് എക്സ്ട്രാവഗാൻസ.
5: സുനോ സൂപ്പർ ഹിറ്റ്.

0: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand R&B has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
1: ചേട്ടാ ഇവിടെ നട്സ് ഉണ്ടോ?
2: പിന്നെ ബ്രാഡ് മീൽ നട്സ് ഇല്ലാതിരിക്കോ?
1: എന്നാ ഒരു പാക്കറ്റ് നട്സ്.
2: ഹെൽത്തി ഹെൽത്തി എടാ ഹെൽത്തി കുട്ടാ. കേട്ടോ, ബ്രാഡ് മീൽ സ്പൈസസ്, പൾസസ്, നട്സ്, ചോക്ലേറ്റ്, കോഫി, ടീസ്, ബേക്കിംഗ് ഇൻഗ്രീഡിയൻസ് തുടങ്ങി എല്ലാം ഉണ്ട്.
3: വിപുലമായ പാർക്കിംഗ് ഓടി ബ്രാഡ്മാ ഹോൾസെയിൽ മാർക്കറ്റ്, സൽവ റോഡ്.
4: ഹായ്, ഞാൻ നിങ്ങളുടെ മോഹൻലാൽ.
5: എന്റെ ഒക്കെ കൂട്ടത്തോട് പറഞ്ഞേ, ഒറ്റ വീട്ടിൽ കാട് കയറി
4: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സനോട് കേട്ട് കേട്ട് കൂട്ടുകൂടാ.
5: ഇനി ഞാൻ പറയും, കേൾക്കാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: കുറെ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.

0: Radio Suno. 91.7 FM. Radio
1: Suno. Qatar's happiness frequency. Radio
2: Suno. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
5: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു.
4: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീത്തു ജോസഫ് ചിത്രം ദൃശ്യം 3.
6: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
4: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
5: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
4: ദൃശ്യം 3 വിജയകരമായ പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
7: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സൂണു 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
3: റെസ്റ്റോറന്റ് പാർട്ണർ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ്, ഇപ്പോൾ ബിൻ അംറാനിൽ. കോൺടാക്ട് 310-999-45. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ കദീം, ഡൈസോ ജപ്പാൻ.
4: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
5: ബ്രാഡ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് ആൻഡ് സ്പൈസസ്. വിസിറ്റ് ബ്രാഡ്മ ഹോൾസെയിൽ മാർക്കറ്റ് at Salva Road.
6: Golden, flaky, irresistible snacks, croissant from Cubic. Baked to perfection, filled with delicious chocolate, anytime snacks time.
7: And
6: Grand Mall Hypermarket,
8: supported by Ajwa Native Supermarket, Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
2: എന്താട്ടോ പോതുമാക്കൊണ്ട്.

0: ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സ്കോർ ബോർഡ്, an exclusive sports roundup show. സ്കോർ ബോർഡ്, an exclusive sports roundup show.
3: ഹായ്, ഹലോ, വെൽക്കം ടു സ്കോർ ബോർഡ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര തുടങ്ങേണ്ട ടൈമായിട്ടുണ്ട്. ഉഗ്രൻ ഉശിരൻ റൈഡ് തുടങ്ങേണ്ട ടൈമായിട്ടുണ്ട്. കാരണം സ്പോർട്സ് ലോകം കത്തി നിൽക്കുന്ന ഒരു ടൈമാണ്. ചാമ്പ്യൻസ് ലീഗിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഫൈനലിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായ നമ്മുടെ സ്വന്തം ആർസെനല് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ടൈമാണ്. വേൾഡ് കപ്പ് ടീമുകൾ അനൗൺസ്മെന്റ് നടക്കുന്നു. പല ടീമുകളും അങ്ങോട്ട് സെറ്റായി കഴിഞ്ഞിരിക്കുന്നു. ആ ടീമിന്റെ ഡീറ്റെയിൽസുകളിലേക്ക് നമ്മൾ പോകണം. പ്ലേ ഓഫിന്റെ ആവേശവുമായിട്ട് ഇന്ത്യൻ പ്രീമിയർ ലീഗ് നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ എന്തൊക്കെയാണ് എല്ലാ ഇടങ്ങളിലും ആവേശം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഓരോ ഇടങ്ങളിലേക്ക് നമുക്ക് പോകാം. പക്ഷെ എൻ്റെ മനസ്സ് ഈ തവണ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് 22 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നേടിയിട്ടുള്ള ആർസെനലിൻ്റെ കഥയാണ്. അവർ ചാമ്പ്യൻസ് ട്രോഫി ഉൾപ്പെടെ ലക്ഷ്യമിട്ട് അങ്ങോട്ട് കളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ആ ഒരു കിരീടം അവർ സ്വന്തമാക്കിയത് കാലത്തിൻ്റെ കാവ്യനീതിയായിട്ടൊക്കെ തോന്നുന്നുണ്ട്. അതുപോലെ ബ്രസീൽ, പോർച്ചുഗൽ തുടങ്ങിയ വമ്മൻ ടീമുകളുടെ, അർജന്റീന തുടങ്ങിയ വമ്മൻ ടീമുകളുടെ ഒക്കെ ടീം സെലക്ഷൻ നടന്നിട്ടുണ്ട്. സോ ഫുട്ബോൾ ലോകത്തോടായിരിക്കും ഇന്ന് നമ്മൾ കുറച്ചധികം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പക്ഷേ ഐ പി എല്ലിൻ്റെ പ്ലേ ഓഫ് എത്തി, ഇനി കുറച്ച് മത്സരങ്ങൾ കൂടി മാത്രം ബാക്കി നിൽക്കുകയാണ്. ആ ഒരു ആവേശ പൊടിപൂരം കൊടിയിറങ്ങാറായി നിൽക്കുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് അതിൻ്റെ ആഘോഷങ്ങളിലേക്ക് നമുക്ക് പോകണം. സോ മൊത്തത്തിൽ എക്സൈറ്റ്മെൻറ്റുകളുടെ പൊട്ടിപൂരവുമായിട്ട് നമ്മൾ ഒന്നിച്ചൊരുമിച്ച് തുടങ്ങുകയാണ് ഇന്നത്തെ ആ ഒരു സ്കോർ ബോർഡ്. ആ ഒരു ടൈമിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഥകളും പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ചെറിയ ചെറിയ സങ്കടങ്ങളുള്ള കാര്യങ്ങളും അതുപോലെ നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങാം ഇന്നത്തെ സ്കോർ ബോർഡ്. കൂടെ ഞാൻ അച്ചു ആണ്. റേഡിയോ സനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand, R&B, has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
1: ഈ ഈദ് ഷോപ്പിംഗിന് ഇനി ഇരട്ടിയിലധികം മധുരം. നിങ്ങൾ കാത്തിരുന്ന ഹാഫ് പേ ബാക്ക് ഓഫർ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞു.
2: ലുലുവിൽ നിന്ന് റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർസ്, ഫുട്വെയർ, ലേഡീസ് ബാഗ് ഓർ ബേബി അക്സസറീസ് എന്നിവ 200 കത്തറിയാലിന് പർച്ചേസ് ചെയ്യൂ. 100 കത്തറിയാലിന്റെ ഷോപ്പിംഗ് വൗച്ചർ തികച്ചും സൗജന്യമായി ഉടനടി സ്വന്തമാക്കാം.
1: കൂടുതൽ ഷോപ്പിംഗ്, കൂടുതൽ സേവിംഗ്സ്. ഈ പെരുന്നാൾ ലുലുവിനോടൊപ്പം ആഘോഷമാക്കൂ.
3: ലുലു, where the world comes to shop. Just feel like
4: you're അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
5: ഡെഫിനറ്റ്ലി കൊമേഴ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
4: മില്യണോ?
5: അതെ, സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിങ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
6: Hi, this is Arun Vijay.
7: This is Arun Vijay.
6: You're listening to Radio Sono 91.7 FM.

Scoreboard, an exclusive sports roundup show. Scoreboard, an exclusive sports roundup show. വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. സ്കോർ ബോർഡിൽ നേരെ പോവാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക്. 22 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആർസണൽ ചാമ്പ്യന്മാരായിരിക്കുകയാണ്. എത്രയോ കാലമായിട്ട് ഈ ഒരു ടീമിനോടൊപ്പം അടിയുറച്ച് നിന്നിട്ടുള്ള ആരാധകർക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു സന്തോഷമായിരിക്കും. എന്തായാലും മാഞ്ചസ്റ്റർ സിറ്റിയെ സമനിലയിൽ പിടിച്ചതോടുകൂടിയാണ് ഒരു മത്സരം മാത്രം ബാക്കിയുള്ളപ്പോൾ ആർസണൽ കിരീടം ഉയർത്തിയത്. സിറ്റിയുടെ വിജയം തടഞ്ഞതോടുകൂടി ആർസണൽ 4 പോയിന്റ് ലീഡുണ്ട് കേട്ടോ. 82 പോയിന്റുമായിട്ട് ആർസണൽ പോയിന്റ് പട്ടികയിൽ ഒന്നാമതും 72 പോയിന്റുള്ള മാഞ്ചസ്റ്റർ സിറ്റി രണ്ടാം സ്ഥാനത്തുമാണുള്ളത്. ശേഷിക്കുന്ന ഒരു കളി ജയിച്ചാലും സിറ്റിക്ക് ഇനി ആർസണലിനെ മറികടക്കാൻ സാധിക്കില്ല. എന്തായാലും അതൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയാണ് ആർസണലിന്റെ ഈ ഒരു വിജയകഥ. കാലങ്ങളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് അവരുടെ ആരാധകർക്ക് ഹൃദയം കൊണ്ട് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു സന്തോഷമായിരിക്കും. ഇനി എന്തായാലും മെയ് 30-ാം തീയതി PSG യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ കൂടി കിരീടം ഉയർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ആരാധകർക്ക് ഇരട്ടി മധുരമാകും, വല്ലാത്തൊരു ആവേശമാകും, പുതിയ ചരിത്രമാകും. കിരീടങ്ങളായി കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കിരീട വരൾച്ചയുള്ള ടീം ബാക്ക് ടു ബാക്ക് കിരീടങ്ങൾ നേടിക്കൊണ്ട് തന്നെ ആരാധകർക്ക് ഒരു സദ്യ ഒരുക്കും. എന്തായാലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആർസണലിന്റെ 14-ാമത് കിരീടമാണിത്. കിരീട വിജയങ്ങളിൽ ലിവർപൂളും മാഞ്ചസ്റ്റർ യുണൈറ്റഡുമാണ് ആർസണലിന് മുന്നിലുള്ളത്. ഇരുവർക്കും 20 വീതം കിരീടങ്ങളുണ്ട്. സീസണിൽ 37 മത്സരങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ 25 വിജയങ്ങളുമായിട്ടാണ് ആർസണൽ കിരീടം നേടിയത്. 7 മത്സരങ്ങൾ സമനിലയായപ്പോൾ 5 എണ്ണത്തിൽ തോൽവി വഴങ്ങേണ്ടി വന്നു. അതേസമയം 37 മത്സരങ്ങളിൽ നിന്ന് 23 വിജയങ്ങളാണ് സിറ്റിക്കുള്ളത്. 68 പോയിന്റുള്ള മാഞ്ചസ്റ്റർ സിറ്റി 3-ാമതും 62 പോയിന്റുള്ള ആസ്ട്രോവില്ല 4-ാം സ്ഥാനത്തുമാണ് കേട്ടോ. അപ്പൊ എന്തായാലും ആർസണലിന്റെ ഈ ഒരു ചരിത്ര വിജയത്തിന്, ഈ ഒരു നേട്ടത്തിന്, കാലങ്ങളായിട്ട് അവര് കാത്തിരുന്ന ഈ ഒരു നേട്ടത്തിന് സ്നേഹത്തിന്റെ അഭിനന്ദനങ്ങളൊക്കെ നേർന്നുകൊണ്ട് തന്നെ നേരെ അടുത്ത ട്രാക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടുമാണ്. ആർസണൽ ഫാൻസ് ഇവിടെ ഉണ്ടോ എന്നാ ഒന്ന് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് മറക്കണ്ട. കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സുനാവിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ.
1: വെള്ളം തീയെ കെടുത്തും പോലെ ദാനധർമ്മങ്ങൾ തിന്മകളെ കെടുത്തിക്കളയും.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase ചെയ്യുമ്പോൾ save ചെയ്യാം 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
4: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാ ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ, 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: ചേട്ടാ, ഇവിടെ നട്സ് ഉണ്ടോ?
7: പിന്നെ ബ്രാഡ്മെയിൽ നട്സ് ഇല്ലാതിരിക്കോ?
6: എന്നാ ഒരു പാക്കറ്റ് നട്സ്.
7: ഹെൽത്തി ഹെൽത്തി എടാ, ഹെൽത്തി കുട്ടാ. കേട്ടോ, ബ്രാഡ്മെയിൽ സ്പൈസസ്, പൾസസ്, നട്സ്, ചോക്ലേറ്റ്, കോഫി, ടീസ്, ബേക്കിംഗ് ഇൻഗ്രീഡിയൻസ് തുടങ്ങി എല്ലാം ഉണ്ട്.
8: വിപുലമായ പാർക്കിംഗ് ഓടി ബ്രാഡ്മ ഹോൾസെയിൽ മാർക്കറ്റ്, സൽവ റോഡ്.
0: You are listening to Radio Sunon 91.7.

0: Scoreboard, an exclusive sports roundup show. Scoreboard, an exclusive sports roundup show.
1: വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിലേക്ക് ഒന്ന് പോയാലോ? ഫുട്ബോൾ ലോകത്ത് നിന്ന് നേരെ നമ്മൾ ഐ പി എല്ലിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഐ പി എല്ലിൽ ഇത്തവണ ഏറ്റവും കിടിലും പ്രകടനം നടത്തുന്ന ടീം ഏതായിരിക്കും? പല പല ടീമുകളുടെ പേരുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും, പക്ഷെ നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ടീമിനെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഈ സീസണിൽ എന്നെ ഏറ്റവും കൂടുതൽ കട്ടാത്ത് ആകർഷിച്ച ആ ഒരു ടീമിന്റെ പേരാണ്, ആ ഒരു ടീമിന്റെ പേര് പറയുന്നതിന് മുമ്പ് ആ ഒരു ടീമിന്റെ പെർഫോമൻസിനെ കുറിച്ച് പറയാം. ആദ്യത്തെ ആറ് മത്സരങ്ങളിൽ ആറും പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു ടീം. ആറും പരാജയപ്പെട്ടു എന്ന് പറയാൻ പറ്റൂല, അഞ്ചെണ്ണം പരാജയപ്പെട്ടു, ഒരെണ്ണം മഴയുടെ ആനുകൂല്യത്തിൽ ഒരൊറ്റ പോയിന്റ് മാത്രം കിട്ടി പോയിന്റ് ടേബിളിൽ പത്താം സ്ഥാനത്ത് നിന്നൊരു ടീം. പിന്നെ നടന്നിട്ടുള്ള ഏഴ് മത്സരങ്ങളിൽ ആറും ജയിച്ചു വന്നിട്ടുള്ള ഒരു ടീം, യെസ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ഈ ടൂർണമെന്റിലെ ഏറ്റവും ശക്തമായ തിരിച്ചുവരവുകൾ നടത്തിയിട്ടുള്ള ഒരു ടീമാണ്. എഴുതി തള്ളിയെടുത്ത് നിന്ന് പോയിന്റ് ടേബിളിൽ അടിവാരത്ത് നിന്ന് അപ്പുറത്തേക്ക് എങ്ങും പോകില്ല എന്ന് എല്ലാവരും ഉറപ്പിച്ച് നിന്നെടുത്ത് നിന്ന് കൊൽക്കത്ത നടത്തിയിട്ടുള്ള തിരിച്ചുവരവ് ഐതിഹാസികമായിട്ടുള്ളൊരു തിരിച്ചുവരവാണ്. പല ടീമുകൾക്കും റോൾ മോഡൽ ആക്കാൻ പറ്റിയിട്ടുള്ളൊരു തിരിച്ചുവരവുകളാണ്. കാരണം വലിയൊരു പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് ഒറ്റയടിക്ക് വീഴുമായിരുന്നു കൊൽക്കത്ത, പക്ഷെ അവിടുന്ന് അവർ തിരിച്ചു കയറിയത് എല്ലാ ടീമുകൾക്കും ഒരു ഒരു ഒരു മോട്ടിവേഷനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. പ്ലേ ഓഫിലേക്ക് അവരെത്തോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ഒരുറപ്പും ഇല്ലെങ്കിൽ പോലും ഈ ഒരു ടീമിന്റെ ആരാധകർ ഒരിക്കലും എന്താ സാറ്റിസ്ഫൈഡ് ആകാണ്ടിരിക്കില്ല. ഈ ഒരു പ്രകടനത്തിൽ അവർ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരിക്കും. കാരണം വീണെടുത്തുനിന്ന് കുതിക്കാൻ കെൽപ്പുള്ള അല്ലെങ്കിൽ പോരാടാനുള്ള മനസ്സ് കാണിച്ചിട്ടുള്ള, പൊരുതി തോക്കാനുള്ള മൈൻഡ് കാണിച്ചിട്ടുള്ള ടീമുകളെ എപ്പോഴും നമ്മൾ കൈയടിച്ച് അംഗീകരിച്ചേ പറ്റൂ. സോ അത്തരത്തിലുള്ള ഒരു കിടിലം കൈയടി ഈ തവണ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ പോയിന്റ് ടേബിളിൽ കൊൽക്കത്ത നേടിയെടുക്കുന്നു, അല്ലെങ്കിൽ കൊൽക്കത്ത അർഹിക്കുന്നു. കാരണം തോറ്റെടുത്തുനിന്ന് ടൂർണമെന്റെ കയ്യിൽ നിന്ന് പോയെടുത്തുനിന്ന് അവസാന നിമിഷം വരെ പൊരുതാൻ ഞങ്ങൾ റെഡിയാണെന്ന് കാണിച്ച ആ ഒരു മനസ്സുണ്ടല്ലോ, ആ മനസ്സിലിരിക്കട്ടെ ഇന്നത്തെ കുതിരഭവൻ. കൂടെ ഞാൻ അച്ചുവാണ്, റേഡിയോ സുനോയിൽ ദ സ്കോർ ബോർഡിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ചെന്നൈ ബീറ്റ്സ്
3: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 carat സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
1: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പഴവ വില്ലേജ്. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
1: റെസ്റ്റോറന്റ് പാർട്ണർ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ്, ഇപ്പോൾ ബിൻ ഇമ്രാനിൽ. കോൺടാക്ട് 310-999-45. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ കദീം, ഡൈസോ ജപ്പാൻ.
2: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
3: ബ്രാഡ്മാ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് ആൻഡ് സ്പൈസസ്. വിസിറ്റ് ബ്രാഡ്മാ Wholesale Market at Salva Road.
1: Golden, flaky, irresistible. Snacks croissant from Cubic. Baked to perfection, filled with delicious chocolate. Anytime, snacks time.
3: And
1: Grand Mall Hypermarket.
4: Supported by Ajwa Native Supermarket. Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village. Or shop online ajwa.qa.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
6: Hello, this is yours truly, Lakshmi Narasimha Vijay Rajagopal, the Sheshadri Sharma Rajesh Ram, and y'all know me as Blase.
7: You're listening to
6: Radio Suno 91.7, Qatar's favorite radio station.

0: Scoreboard, an exclusive sports roundup show. Scoreboard, an exclusive sports roundup show.
1: നെയ്മർ തിരികെ വരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വേൾഡ് കപ്പിൽ ബ്രസീലിന്റെ ഏറ്റവും വലിയ ആവേശവും ആഘോഷവും ഒക്കെ. വെൽക്കം ബാക്ക്, ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. നെയ്മറിന്റെ പേര് നമ്മൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ടുമാണ്. 3 വർഷത്തെ ഇടവേള കഴിഞ്ഞിട്ട് ബ്രസീൽ നാഷണൽ ടീമിലേക്ക് നെയ്മർ എന്ന് പറയുന്ന ഒരു പേരെത്തുമ്പം എത്ര മാത്രം സന്തോഷമായിരിക്കും ഓരോ ബ്രസീലിയൻ ഫാൻസിനും കിട്ടുന്നത്. തീർച്ചയായിട്ടും ആ 26-അംഗ ഫൈനൽ സ്കോഡിൽ നെയ്മറിന്റെ പേര് ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു ടീമിനെ സംബന്ധിച്ച് അത്രമാത്രം കരുത്തുള്ള ഒരു പേരാണ്. പക്ഷെ പരുക്കുകൾ എന്നും ഒരു വലിയ വില്ലനായി നെയ്മറിന്റെ കരിയറിൽ ഉടനീളം ഇങ്ങനെ നിൽക്കുന്ന സമയത്തും നെയ്മർ എന്ന് പറയുന്ന പേര് ഇനി കളിക്കളത്തിൽ ബ്രസീലിന് ഫിഫ വേൾഡ് കപ്പ് എന്ന് പറയുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി കൊടുക്കാൻ കളം നിറഞ്ഞ് കളിക്കൂ എന്നുള്ള കാര്യത്തിലും ഒരു സംശയമില്ല. എന്തായാലും നിലവിൽ ബ്രസീൽ ഫുട്ബോൾ ക്ലബായിട്ടുള്ള സാന്റോസിന് വേണ്ടിയിട്ട് കളിക്കുന്ന 34-കാരനായിട്ടുള്ള നെയ്മറിന്റെ 4-ാമത്തെ വേൾഡ് കപ്പാണിത്. 128 മത്സരങ്ങളിൽ നിന്ന് 79 ഗോളുകളുള്ള നെയ്മറുടെ സാന്നിധ്യം എന്തായാലും ടീമിന് വലിയൊരു ആത്മവിശ്വാസം നൽകും. പരിക്കിന്റെ പിടിയിലായ റോഡ്രിഗോ ഉൾപ്പെടെയുള്ളവർക്ക് ഈ ഒരു വേൾഡ് കപ്പ് നഷ്ടമാകുന്നത് ബ്രസീലിനെ സംബന്ധിച്ചൊരു വലിയ തിരിച്ചടി തന്നെയാണ്. ലോകകപ്പിലെ ഗ്രൂപ്പ് സിയിലാണ് ബ്രസീൽ മത്സരിക്കുന്നത്. മൊറോക്കോ, ഹെയ്റ്റി, സ്കോട്ട്ലൻഡ് എന്നിവരാണ് ഈ ഗ്രൂപ്പിലെ മറ്റ് ടീമുകൾ. ജൂൺ 13 മൊറോക്കോയ്ക്കെതിരെയാണ് ബ്രസീലിന്റെ ആദ്യ മത്സരം. ബ്രസീൽ ഫാൻസ് ഒന്ന് ഹാജരി വെച്ചരെ ആരൊക്കെയുണ്ട് ഇവിടെ ബ്രസീലിന് വേണ്ടിയിട്ട് ആർപ്പ് വിളിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്നവർ? നെയ്മറിന്റെ എൻട്രി നിങ്ങൾ ഹാപ്പി ആക്കിയിട്ടുണ്ടോ? കൂടെ ഞാൻ അച്ചുവാണ്. ഇത് റേഡിയോ സിനോയിൽ സ്കോർ ബോർഡ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: ആകെ സെഡാണ് മോനെ.
0: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
3: The big, the big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
4: Joyalukkas, world's fifth.
3: 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: ജോയാലുക്കാസ്,

0: Limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B. Love it. Wear it.
1: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യ നായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറിവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു. Distributed by Fars Film.

0: ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സ്കോർ ബോർഡ്, എൻ എക്സ്ക്ലൂസീവ് സ്പോർട്സ് റൗണ്ട് അപ്പ് ഷോ. സ്കോർ ബോർഡ്, എൻ എക്സ്ക്ലൂസീവ് സ്പോർട്സ് റൗണ്ട് അപ്പ് ഷോ.
3: എടാ മോനെ, വേറെ ലെവലാണ് കേട്ടോ. വെൽക്കം ബാക്ക്, ദി സ്കോർ ബോർഡിന്റെ ടൈം ആണ്. കൂടെ ഞാൻ അച്ചുവാണ്. വേറെ ലെവൽ പെർഫോമൻസോട് കൂടി ഒരു 15 വയസ്സുകാരൻ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന പേര് അത്രമാത്രം നമ്മൾ ആഘോഷത്തോടു കൂടി സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. വൈഭവിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പൊ പവർ ഹിറ്റിംഗിന്റെ പേരിൽ, സിക്സ് ഹിറ്റിംഗിന്റെ പേരിലാണ് വൈഭവ് പേരെടുത്തുകൊണ്ടേയിരിക്കുന്നത്. ഇനിയും ഒരുപാട് ഇടങ്ങളിൽ പ്രൂവ് ചെയ്യാനുണ്ടെന്ന് ഒരുപാട് പേര് തിരിച്ചു പറയുമെങ്കിൽ പോലും വൈഭവ് കണ്ണുവെക്കുന്നത്, വൈഭവ് നേടിയെടുക്കുന്നത് കിരീടങ്ങളുള്ള അല്ലെങ്കിൽ സാമ്രാജ്യങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വമ്പൻ താരങ്ങളുടെ റെക്കോർഡുകളാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പം കണ്ടുവെക്കുന്നത് സക്ഷാൽ ക്രിസ് ഗെയിലിന്റെ സിക്സ് ഹിറ്റിംഗ് റെക്കോർഡാണ്. ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ അടിച്ച റെക്കോർഡ് നിലവിൽ ക്രിസ് ഗെയിലിന്റെ പേരിലാണ്. ഇനി വെറും 7 സിക്സുകൾ കൂടി നേടിക്കഴിഞ്ഞാൽ ഈ സീസണിൽ തന്നെ അത് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വൈഭവിന് കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു പക്ഷെ അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അടുത്ത മത്സരത്തിൽ രാജസ്ഥാൻ ജയിച്ചു കഴിഞ്ഞാൽ പ്ലേ ഓഫിലുള്ള ഒരു മത്സരം കൂടി രാജസ്ഥാനും വൈഭവിനും കിട്ടും. അടുത്ത മത്സരത്തിൽ തന്നെ അത് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞ മത്സരത്തിൽ 10 സിക്സുകളാണ് ലക്നോയ്ക്കെതിരെ വൈഭവ് സ്കോർ ചെയ്ത്. 10 സിക്സുകൾ ഒരൊറ്റ മാച്ചിൽ, 60 റൺസോളം സിക്സുകൾ വഴി മാത്രം സ്കോർ ചെയ്യുക എന്ന് പറയുമ്പോഴേ പയ്യം വേറെ ലെവലാണ്. മോശം ബോളുകൾ വൈഭവിനെതിരെ എറിയുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റൂല. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് ദൂരെ ദൂരെ പാഞ്ഞു പോകും. എന്തായാലും വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന പേര് ക്രിക്കറ്റ് ലോകം അടിവരയിട്ട് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പല പ്രമുഖ താരങ്ങളും പറയുന്നത് കൊണ്ട് തന്നെ വൈഭവ്, ഈ ഒരു വൈഭവം തുടർന്നു കഴിഞ്ഞാൽ, ഈ ഒരു കൺസിസ്റ്റൻസി തുടരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, പരിക്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, ഫിറ്റ്നസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു ധാരണയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലോക ക്രിക്കറ്റ് കാണാൻ വേണ്ടിയിട്ട് പോകുന്ന വണ്ടർ കിട്ടല്ല, വണ്ടർ പ്ലെയറായി മാറാൻ വേണ്ടിയിട്ട് പോവാണ് വൈഭവ് സൂര്യവംശി എന്നുള്ളത്. സോ വൈഭവന്റെ വൈഭവം ഇങ്ങനെ തുടരട്ടെ, അടിച്ച് കസറി വാ എന്നുള്ളത് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ വേണ്ടിയിട്ട് പറ്റൂ. സോ വൈഭവ് സൂപ്പർ സ്റ്റാർ തന്നെയാണ്. കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സിനിമയിൽ ദി സ്കോർ ബോർഡിന്റെ ടൈം കേട്ട് കേട്ട്.

0: 91.7 FM.
1: Qatar's happiness frequency. Radio
2: Sino. Marhaba Doha. Something big has just opened at Doha City Center. Your favorite fashion brand, R&B, has opened a newer, bigger and greater fashion destination at Doha City Center. Celebrate this Eid in style with R&B at the newly opened store and shop the latest fashion across women, men and kids. And here's your opening surprise. Shop for 200 riyal and get a free stylish duffel bag. Yes, absolutely free. But hurry, this is a limited opening celebration offer. Head to the newly opened R&B store at Doha City Center, second floor today. R&B, love it, wear it.
3: കുറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 carat സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
4: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 Million Riyals
5: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 riyal ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 riyalോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
4: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: തുളി തുളി തുളി മഴയായി വന്നാടേ.
7: Hi, this is Karthi.
8: You are listening to
7: Radio Suno 91.7 FM. കേട്ട് കേട്ട്

0: Scoreboard, an exclusive sports roundup show. Scoreboard, an exclusive sports roundup show.
1: ഈ ആൺകുട്ടികൾ തമ്മിലുള്ള ഫൈറ്റിനൊരു പ്രശ്നമുണ്ട്, അത് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പറ്റും. അത് നമ്മുടെ ഒരു അഹങ്കാരമായിട്ട് നമ്മൾ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുടെ ഫൈറ്റൊന്നും അങ്ങനെ പെട്ടെന്ന് സോൾവ് ചെയ്യുന്നില്ല എന്നൊന്നും അല്ല കേട്ടോ പറയുന്നത്, ഞാനൊരു കോണ്ടെക്സ്റ്റിലേക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞതേ ഉള്ളൂ. വെൽക്കം ബാക്ക്, ഇത് സ്കോർ ബോർഡിൻ്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. നേരെ പോകുന്നത് വീണ്ടും ഐ പി എല്ലിലേക്ക് തന്നെയാണ്. ഐ പി എല്ലിൽ ഗ്രൗണ്ടിൽ നടക്കുന്ന പല അഗ്രഷൻസും കഴിഞ്ഞിട്ട് ഗ്രൗണ്ടിന് പുറത്ത് ഓരോ താരങ്ങളും വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുന്നത് കാണുമ്പോഴേ നമുക്ക് അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. ഒരിക്കലും ഗ്രൗണ്ടിൽ അങ്ങനെ അഗ്രഷൻ കാണിക്കാതെ വലിയ കലിപ്പ് ലുക്കൊന്നും കാണിക്കാണ്ട് പാവത്തെ പോലെ പ്രതികരിക്കുന്ന സാക്ഷാൽ സഞ്ജു സാംസൺ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ കലിപ്പിൽ ഇങ്ങനെ നമ്മൾ കണ്ടായിരുന്നു. ഹൈദരാബാദിനെതിരായിട്ടുള്ള മത്സരത്തിൽ ക്ലാസൻ ഔട്ടാവുന്നു. ക്ലാസനെ ഒരു മിന്നൽ സ്റ്റംപിങ്ങിലൂടെ സഞ്ജു പുറത്താക്കിയതിന് പിന്നാലെ സഞ്ജുവും ക്ലാസനും തമ്മിൽ കണ്ണോട് കണ്ണ് നോക്കിയിട്ടൊരു കലിപ്പ്. ക്ലാസൻ എന്തോ സഞ്ജുവിനെ നോക്കി പറയുന്നു, തിരിച്ച് നല്ല കലിപ്പിച്ച് നോട്ടം സഞ്ജുവും കൊടുക്കുന്നു. ഇതെന്താ സീൻ, സഞ്ജു ഈ ടൈപ്പ് സംഭവങ്ങളൊന്നും എടുക്കാത്തതാണല്ലോ എന്നൊക്കെ നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു കലിപ്പിന് പിന്നാലെ ആരാധകരൊക്കെ ഇങ്ങനെ പോകായിരുന്നു, സഞ്ജുവിനെ എന്തെങ്കിലും ക്ലാസൻ പറഞ്ഞോ എന്നാ നമ്മൾ ചോദിക്കുമല്ലോ എന്നൊക്കെ ഉള്ളതായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഇവർ പോസ്റ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകളാണ് ഭയങ്കര രസം. സഞ്ജുവിനെ ക്ലാസ്സിനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് രണ്ട് താരങ്ങളും ഇൻസ്റ്റഗ്രാമിൽ ഒരു ചിത്രം പങ്കുവച്ചിട്ടുണ്ട്. ഗ്രൗണ്ടിൽ പല കാര്യങ്ങളും സംഭവിക്കാം, എന്നാൽ ക്ലാസ്സിനെ ഏറെ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതെന്നായിരുന്നു സഞ്ജു ഇൻസ്റ്റയിൽ അങ്ങോട്ട് കുറിച്ചത്. സഞ്ജുവിനെ കളി കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു, നിങ്ങളെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു, പ്രകടനങ്ങൾ തുടരുക, നമ്മുടെ അടുത്ത പോരാട്ടത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്ന് ക്ലാസ്സിനും ഇൻസ്റ്റഗ്രാമിൽ ആ ഒരു ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ട് പോസ്റ്റ് ചെയ്തു. സോ അത്രയുള്ള കാര്യങ്ങൾ. ഗ്രൗണ്ടിനകത്ത് ചിലപ്പം കലിപ്പൊക്കെ കാണും, പക്ഷെ ഗ്രൗണ്ടിന് പുറത്ത് ഒരൊറ്റ കാര്യം മാത്രം, അത് ബ്രദർഹുഡാണ്. എന്തായാലും മത്സരങ്ങളൊക്കെ ആവേശത്തോടുകൂടി മുന്നോട്ട് പോവാണ്. ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്ലേ ഓഫിലേക്കുള്ള കളങ്ങളൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൂടെ ഞാൻ അച്ചുവാണ്. ഇത് സ്കോർ ബോർഡിൻ്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈദ് ഷോപ്പിംഗിന് ഇനി ഇരട്ടിയിലധികം മധുരം. നിങ്ങൾ കാത്തിരുന്ന ഹാഫ് പേ ബാക്ക് ഓഫർ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞു.
1: ലുലുവിൽ നിന്ന് റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർസ്, ഫുട്വെയർ, ലേഡീസ് ബാഗ് ഓർ ബേബി അക്സസറീസ് എന്നിവ 200 കത്തറിയാലിന് പർച്ചേസ് ചെയ്യൂ. 100 കത്തറിയാലിന്റെ ഷോപ്പിംഗ് വൗച്ചർ തികച്ചും സൗജന്യമായി ഉടനടി സ്വന്തമാക്കാം.
0: കൂടുതൽ ഷോപ്പിംഗ്, കൂടുതൽ സേവിംഗ്സ്. ഈ പെരുന്നാൾ ലുലുവിനോടൊപ്പം ആഘോഷമാക്കൂ.
2: ലുലു, where the world comes to shop. Just feel like
3: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
4: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
3: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
5: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി. എൻഹാൻസിംഗ് യുവർ എവരിഡേ ഹോം ഡെലിവറി. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: Scoreboard, an exclusive sports roundup show. Scoreboard, an exclusive sports roundup show.
1: ഏകദിന ടെസ്റ്റ് ടീമായിട്ടുണ്ട്. അതെ, അഫ്ഗാനിസ്ഥാനെതിരായിട്ടുള്ള പരമ്പരയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ ഏകദിന ടെസ്റ്റ് ടീമുകൾ വന്ന സമയത്ത് ഏകദിന ടീമിൽ മലയാളികൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടി പ്രതീക്ഷിച്ചിരുന്ന ഒരു പേരുണ്ടായിരുന്നു, നമ്മുടെ സഞ്ജു സാംസന്റെ. പ്രത്യേകിച്ചും ടി ട്വന്റി വേൾഡ് കപ്പിൽ മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് ആങ്കർ ചെയ്യുന്ന ഇന്നിംഗ്സുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെങ്കിൽ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ തനിക്ക് കഴിയുമെന്ന് സഞ്ജു പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട്. ഏകദിന ട്രാക്ക് റെക്കോർഡ് നോക്കുകയാണെങ്കിൽ 50 അധികമാണ് ആവറേജ് എന്ന് പറയുന്നത്. ലാസ്റ്റ് കളിച്ചിട്ടുള്ള മത്സരത്തിൽ സെഞ്ചുറി നേടിയിട്ടുണ്ട്. സഞ്ജുവിനെ ഒന്ന് പരിഗണിച്ചുകൂടെ? വേൾഡ് കപ്പിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തല്ലേ, ഒന്ന് രണ്ട് അവസരങ്ങൾ പയ്യന് കൊടുത്തു നോക്ക്, പയ്യൻ തകർക്കും എന്ന് പറയുമ്പോൾ പയ്യന് അവസരം കൊടുത്തില്ല, പകരം വിശാഖ് കിഷനെയാണ് ടീമിലേക്ക് എടുത്തത്. പക്ഷേ ഈ ഒരു തീരുമാനത്തെ നമുക്ക് സെലക്ടർമാരെ പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം വിശാഖ് കിഷൻ ഒരു ഇടം കയ്യൻ ബാറ്റ്സ്മാനാണ്, ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ, അതായത് ഏകദിന വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ കംപ്ലീറ്റ്ലി വലം കയ്യൻ ബാറ്റ്സ്മാൻമാരാണ്. അതിപ്പം രോഹിത് ശർമ്മയാണെങ്കിലും ഗില്ലാണെങ്കിലും അത് കഴിഞ്ഞ് വരുന്ന വിരാട് കോഹ്ലി ആണെങ്കിലും ഇവരുടെ ആ ഒരു ടോപ്പ് ഓർഡർ വലം കൈക്കിടയിൽ ഒരു വെറൈറ്റി ഇല്ല എന്നുള്ളത് ഇന്ത്യ നേരിടാൻ സാധ്യതയുള്ള ഒരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ ഇഷാന്ത് കിഷനിലേക്ക് ആ ഒരു സാധ്യത വരാനുള്ള ഒരു പ്രധാന കാരണം അതാണ്. സ്മാറ്റ് ഉൾപ്പെടെയുള്ള ടൂർണമെന്റുകളിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. IPL ആ പ്രകടനം ഇഷാന്ത് കിഷൻ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുമാത്രമല്ല, ഏകദിനത്തിൽ ഡബിൾ സെഞ്ചുറി ഉൾപ്പെടെയുള്ള ട്രാക്ക് റെക്കോർഡ് ഇഷാന്ത് കിഷന്റെ കൈവശവുമുണ്ട്. സോ ഇഷാന്ത് കിഷൻ ഏകദിനത്തിൽ വീണ്ടും ഒരു അവസരം കൊടുക്കുന്നതിന് നമുക്ക് തെറ്റുപറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷേ സഞ്ജു ഒരു അവസരം അർഹിച്ചിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യത്തിന് തിരിച്ചൊരൊറ്റ മറുപടിയേ ഉള്ളൂ. അർഹിച്ചിരുന്നു. സഞ്ജുവിൽ നിന്ന് നമ്മളൊരു നല്ല പ്രകടനം ഏകദിന ടീമുകളുടെ ഭാഗമായിട്ട് പ്രതീക്ഷിക്കുകയും ചെയ്തു. പക്ഷേ ഏകദിന ടീമിലേക്ക് എത്തിയിരുന്നെങ്കിലും സഞ്ജുവിന് ഒരിക്കലും ഒരു ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് എത്താൻ സാധിക്കുമായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ്. മിഡിൽ ഓർഡറിൽ കളിക്കേണ്ട വന്നതിന്, അല്ലെങ്കിൽ ടീമിന്റെ രണ്ടാം വിക്കറ്റ് കീപ്പറായിട്ട് നിൽക്കേണ്ട വന്നതിന്, KL രാഹുൽ തന്നെയാണ് ടീമിന്റെ പ്രധാന വിക്കറ്റ് കീപ്പറായിട്ട് എത്തുന്നത്. പുതുമുഖ താരങ്ങൾക്കുൾപ്പെടെ അവസരം കൊടുത്തുകൊണ്ട് ഇന്ത്യൻ ടീം അങ്ങോട്ട് സെറ്റായി നിൽക്കുമ്പോൾ ഈ ഏകദിന ടെസ്റ്റ് പരമ്പരകളിൽ ഒരുപാട് നല്ല കിടിലം പ്രകടനങ്ങൾ പല താരങ്ങളുടെ ഭാഗത്തുനിന്നും കാണാൻ കഴിയട്ടെ എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ നേരെ അടുത്ത ട്രാക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടുമാണ്. കൂടെ ഞാൻ അച്ചു ആണ്. റേഡിയോ സുനോയിൽ കേട്ട് കേട്ട് കൊട്ടുകൂടാം.

0: നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
1: റെസ്റ്റോറന്റ് പാർട്ണർ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ്, ഇപ്പോൾ ബിൻ ഇമ്രാനിൽ. കോൺടാക്ട് 310-999-45. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ കദീം, ഡൈസോ ജപ്പാൻ.
2: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
3: ബ്രാഡ്മാ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് ആൻഡ് സ്പൈസസ്. വിസിറ്റ് ബ്രാഡ്മാ ഹോൾസെയിൽ മാർക്കറ്റ് അറ്റ് സൽവ റോഡ്.
1: ഗോൾഡൻ ഫ്ലേക്കി ഇറസിസ്റ്റിബിൾ സ്നാക്സ് ക്വാസോ ഫ്രോം ക്യൂബേക്ക്, ബേക്ഡ് ടു പെർഫെക്ഷൻ ഫിൽഡ് വിത്ത് ഡെലിഷ്യസ് ചോക്ലേറ്റ് എനി ടൈം സ്നാക്സ് ടൈം.
4: ആൻഡ്
1: ഗ്രാൻഡ് മോൾ ഹൈപ്പർമാർക്കറ്റ്
5: സപ്പോർട്ടഡ് ബൈ അജ്വ നേറ്റീവ് സൂപ്പർ മാർക്കറ്റ്, ഖത്തർസ് ലാർജസ്റ്റ് കളക്ഷൻ ഓഫ് ഹെൽത്തി പ്രോഡക്ട്സ് ആൻഡ് 90s സ്നാക്സ് ഐറ്റംസ്. വിസിറ്റ് ഷോറൂം അറ്റ് ബർവ വില്ലേജ് ഓർ ഷോപ്പ് ഓൺലൈൻ ajwa.qa.
6: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
7: പ്രിയ സുഹൃത്തുക്കളെ, ഐ എം ലാലു അലക്സ്.
8: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7.

0: Scoreboard, an exclusive sports roundup show. Scoreboard, an exclusive sports roundup show.
1: വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. ഇക്കിവിടെ ഞാൻ അച്ചുവാണ്. ഫുട്ബോൾ വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് ലോകം ഒരുങ്ങുന്ന നാളുകളാണ്. ഓരോ ടീമുകളും സെറ്റായിക്കൊണ്ടേയിരിക്കുന്നു. പല ടീമുകളും അങ്കത്തട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് റെഡിയാണ്. 26 സ്കോഡുകൾ പല ടീമുകളും പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പല പേരുകളും പല ടീമുകളിലും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്തായാലും 2026 ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ ആവേശം നമ്മളിലേക്ക് എത്തിത്തുടങ്ങി. അതിനിടയിൽ തന്നെ പലരും പറയുന്നുണ്ടാവും ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ ആവേശം എവിടെയോ ഇങ്ങനെ തട്ടിമുട്ടി നിൽക്കുകയാണെന്നേ, കംപ്ലീറ്റ്ലി അവരുടെ ആവേശം നമ്മളിലേക്ക് എത്തിയിട്ടില്ലെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അത് കംപ്ലീറ്റ്ലി ആദ്യത്തെ പന്ത് തട്ടുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മളിലേക്ക് എത്തും തന്നെയാണ് ഒരു വിശ്വാസം. നാട്ടിലേക്ക് പോകുമ്പോഴാണ് ഫുട്ബോൾ വേൾഡ് കപ്പ് ഏറ്റവും മനോഹരമാകുന്നതെന്ന് പറയുന്നത്. അതായത് നേരിട്ട് ഗ്രൗണ്ടിൽ പോയി കളി കാണാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ നാട്ടിലെ ഫുട്ബോൾ വേൾഡ് കപ്പിന് വേണ്ടിയിട്ടുള്ള ആവേശങ്ങളും ആരവങ്ങളും അത്രമാത്രം വലുതാണ്. ബ്രസീൽ ഫാൻസും അർജന്റീന ഫാൻസും പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് ഈ രണ്ട് ഗ്രൂപ്പുകളാണ്. ഇവർ രണ്ടുപേരും അത്രമാത്രം എക്സൈറ്റിംഗ് ആയിട്ട് മത്സരങ്ങളെ വരവേൽക്കുന്നുണ്ടാവും. ജർമ്മനിയും ഫ്രാൻസും സ്പെയിനും പോർച്ചുഗലും ഉൾപ്പെടെയുള്ള ഓരോ ടീമുകളുടെയും ആരാധകർ അത്രമാത്രം ആവേശത്തോടുകൂടി അണിനിരക്കുന്നുണ്ടാവും. എന്തായാലും ആ ഒരു മനോഹരമായ നാളുകളിലേക്ക്, ഫുട്ബോൾ വേൾഡ് കപ്പിലേക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങളുടെ മാത്രം ദൂരമുള്ളൂ എന്ന് പറയുമ്പോൾ 30 ഒരു വമ്പൻ ആവേശ പോരാട്ടം നടക്കുന്നുണ്ട്. യെസ് യുഎഫ്എ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ പോരാട്ടം PSG-യും ആർസണലിനും ഏറ്റുമുട്ടുന്നു. 22 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ആർസണൽ ഒരു കിരീടം നേടിയിട്ടുള്ള സന്തോഷത്തിലാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടൈറ്റിൽ നേടിയിട്ടുള്ള സന്തോഷത്തിലാണ്. സോ ആ ഒരു ആത്മവിശ്വാസത്തോടുകൂടി തന്നെ ആയിരിക്കും അവർ PSG-ക്കെതിരെ ആ ഒരു ഫൈനലിൽ എത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഇന്ത്യൻ പ്രീമിയർ ലീഗിലേക്ക് പോകുകയാണെങ്കിൽ പ്ലേ ഓഫ് പോരാട്ടങ്ങളിലേക്കൊക്കെ എല്ലാ ടീമുകളും തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അങ്ങനെ മൊത്തത്തിൽ ഉഷാറായിട്ടുള്ള ദിവസങ്ങളിലേക്കാണ് നമ്മളങ്ങോട്ട് നടന്നു നീങ്ങാൻ വേണ്ടിയിട്ട് വന്നത്. ഓരോ ആഘോഷങ്ങളും സ്പോർട്സ് ലോകത്തുള്ള ആഘോഷങ്ങളും ആവേശങ്ങളും ഒക്കെ നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് സ്പോർട്സ് ലോകത്തെ കഥകളുമായിട്ട് ഇതാ ഷോ വൈൻഡ് ചെയ്ത് ഞാനങ്ങോട്ട് ടാറ്റ ബൈ ബൈ പറയേണ്ട സമയമായിട്ടുണ്ട്. കൂടെ ഞാൻ അച്ചുവായിരുന്നു. സ്കോർ ബോർഡിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം. ടാറ്റാ.
2: ചെന്നൈ ബീറ്റ്സ് In the art of Podumakulanda.

0: പുണ്യവചനങ്ങളിലൂടെ
1: ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമന്മാർ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: Radio Sunno. Radio Sunno. 91.7 FM. Qatar's favorite radio station.
2: ഈദ് ഷോപ്പിംഗിന് ഇനി ഇരട്ടിയിലധികം മധുരം. നിങ്ങൾ കാത്തിരുന്ന ഹാഫ് പേ ബാക്ക് ഓഫർ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞു.
3: ലുലുവിൽ നിന്ന് റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർസ്, ഫുട്വെയർ, ലേഡീസ് ബാഗ് ഓർ ബേബി അക്സസറീസ് എന്നിവ 200 ഖത്തറിയാലിന് പർച്ചേസ് ചെയ്യൂ. 100 ഖത്തറിയാലിന്റെ ഷോപ്പിംഗ് വൗച്ചർ തികച്ചും സൗജന്യമായി ഉടനടി സ്വന്തമാക്കാം.
2: കൂടുതൽ ഷോപ്പിംഗ്, കൂടുതൽ സേവിംഗ്സ്. ഈ പെരുന്നാൾ ലുലുവിനോടൊപ്പം ആഘോഷമാക്കൂ.
4: ലുലു, where the world comes to shop.
5: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
6: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു.
5: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീത്തു ജോസഫ് ചിത്രം ദൃശ്യം 3.
7: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
5: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
7: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
5: ദൃശ്യം 3 വിജയകരമായ പ്രദർശനം തുടരുന്നു.
1: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
4: റേഡിയോ സുനോ 91.7.

0: ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സ്മാർട്ട് ടോക്ക്
3: ബ്രോട്ട് യു ബൈ
4: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർ മാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദ വേൾഡ് കംസ് ടു ഷോപ്പ്.
5: Association with Shine Smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
6: മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യം ഒരു വ്യക്തിയുടെ ലൈഫിൽ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്, വിശദമായി നമ്മൾ ഇന്ന് ഈ ഒരു വിഷയത്തെ മനസ്സിലാക്കാനും അറിയാനും പോവുകയാണ്. റേഡിയോ സുനോയിലെ സ്മാർട്ട് ടോക്കിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ജനിസ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ്. നമ്മളുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്ന അതിഥി ഡോക്ടർ എൽ സി ഉമ്മൻ, കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ്. ഡോക്ടർ, സ്വാഗതം റേഡിയോ സുനോയിലേക്ക്. ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്നവർ, ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഭയങ്കര സ്ട്രോങ് ആണെന്ന് പറയുന്നുണ്ട്. അത് ശരിക്കും എത്രമാത്രം ശരിയാണ്?
7: അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഒറ്റപ്പെടുന്നവർ സ്ട്രോങ് ആകണം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നവർ സ്ട്രോങ് അല്ല, ഇത് രണ്ടും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ജീവിയാണ്. ഒരു സോഷ്യൽ മാൻ ഇസ് എ സോഷ്യൽ ആനിമൽ എന്നല്ലേ ഡെഫിനിഷൻ തന്നെ പറയുന്നത്. അപ്പൊ ഒരു സാമൂഹ്യ ജീവിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സമൂഹവുമായിട്ട് ഇഴകിച്ചേർന്ന് വേണം മുന്നോട്ട് പോകാൻ. അതാണ് മനുഷ്യരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവരുടെ തലച്ചോറ് ആ തരത്തിൽ ഡിസൈൻ ചെയ്ത് വെക്കപ്പെട്ടവയാണ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഫാസ്റ്റ് റണ്ണിങ് വേൾഡിൽ ഇത്രയും ഒരു എല്ലാം വളരെ വേഗതയിൽ ഓടുന്നു, ഇത്രയും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടിരിക്കുന്നു, മനുഷ്യർ അവനവനിലേക്ക് തന്നെ ചുരുങ്ങി തീരെ ചുരുങ്ങി ഒരു ഗാഡ്ജറ്റിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഞാനും എന്റെ ഗാഡ്ജറ്റും എന്നുള്ള നിലയിലാണ്. അപ്പോൾ നമ്മൾ ഒരു ഡൈനിങ് ടേബിളിൽ നോക്കിയാൽ പോലും, ഒരു റെസ്റ്റോറന്റിൽ പോയാൽ പലപ്പോഴും താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നാല് പേർ ഉണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് പോയാൽ എല്ലാ ആ നാല് പേരും ആ സമയത്ത് പോലും അവനവന്റെ മൊബൈലിലേക്ക് കണ്ണുനട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോ അത്തരം ഒരു സാഹചര്യത്തിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ തീരെ കുറവാണ്. അപ്പോ ഈ ഉൾവലിഞ്ഞു പോകുക അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയിട്ട് പോകുക, ഒറ്റപ്പെട്ടു പോകുക, അതൊരിക്കലും മാനസിക ആരോഗ്യത്തിന് നല്ലതല്ല. പക്ഷെ ചില ആൾക്കാരുണ്ട് പ്രകൃതിയാലെ തന്നെ അവർ പണ്ടു മുതലേ ബേസിക്കലി ഉൾവലിഞ്ഞവരാണ്. അങ്ങനത്തെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ഒക്കെ ഉള്ളവരുണ്ട്. ഇപ്പൊ സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഒക്കെ ഉള്ളവർ, അവർ പൊതുവെ ബാക്കി ആരും ഒടുവായിട്ടും വലിയൊരു ഇടപഴകൽ ഉണ്ടാകുന്ന ആൾക്കാരല്ല. അപ്പൊ അങ്ങനെയുള്ളവർ അവര് അവർ കംഫർട്ട് സോൺ ആയിരിക്കും അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കുക എന്ന് പറയുന്നത്. അതല്ലാതെയുള്ള എല്ലാ മനുഷ്യർക്കും ഒറ്റപ്പെടലിന്റെ അവസ്ഥ അത് ഒട്ടും ഹെൽത്തി അല്ല. മാനസിക ആരോഗ്യത്തിന് അതൊട്ടും ഹെൽത്തി അല്ല.
6: ഓക്കെ, മെന്റൽ ഹെൽത്ത് ഉള്ള ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തായിരിക്കും, അവരുടെ രീതികൾ എന്തായിരിക്കും?
7: ഓക്കെ, മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് തന്നെ, അപ്പൊ മാനസിക ആരോഗ്യം നല്ലതാണ് എന്ന് പറയുന്നത് തന്നെ അതിന്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ വൈകാരികമായിട്ടും മാനസികമായിട്ടും സാമൂഹ്യപരമായിട്ടും നമ്മള് ഒരു വെൽബീയിങ് അവസ്ഥയിലേക്ക്, ഒരു സുസ്ഥിര അവസ്ഥയിലേക്ക്, സുസ്ഥിതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു അർത്ഥം. അപ്പോ ഇത്തരം കാര്യങ്ങൾ അതിന്റെ ഒരു ആരോഗ്യ ഘടന ശരിയാവണ്ണമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്നത്, നമ്മൾ അനുഭവിക്കുന്നത്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അതായത് നമ്മൾ തിങ്ക് ചെയ്യുന്നത്, ഫീൽ ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്, ഇതെല്ലാം നിർണയിക്കപ്പെടുന്നത് നമുക്ക് ബേസിക്കലി ഉള്ള ഈ വൈകാരിക അല്ലെങ്കിൽ മാനസിക സാമൂഹ്യ ആരോഗ്യം എത്രമാത്രമുണ്ടോ അതനുസരിച്ചിട്ടാണ്. ഇത് തന്നെയാണ് നമ്മൾ ഒരു സമ്മർദ്ദം വരുമ്പോൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് നിർണയിക്കപ്പെടുന്നത്. നമ്മൾ മറ്റുള്ളവരുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നത് എങ്ങനെയാണ്, നമ്മുടെ ചോയ്സസ്, നമ്മുടെ ഡിസിഷൻസ് ഒക്കെ നല്ലതാണോ, നമുക്ക് ഒരു നല്ല വ്യക്തി ബന്ധങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ, നമുക്ക് നമ്മുടെ ജോലി സ്ഥലത്ത് നല്ല രീതിയിൽ ഇടപഴകാൻ പറ്റുന്നുണ്ടോ, നമ്മുടെ ഇപ്പൊ ഡോക്ടേഴ്സ് ആണെങ്കിൽ രോഗികളുടെ അടുത്ത് അല്ലെങ്കിൽ ബാക്കിയുള്ള ആരാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഒപ്പം ഇടപഴകുന്നവരുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഫാമിലി ലൈഫിൽ ഭർത്താവായിട്ടാണെങ്കിലും കുട്ടികളായിട്ടാണെങ്കിലും അച്ഛനമ്മയായിട്ടാണെങ്കിലും സഹോദരങ്ങളായിട്ടാണെങ്കിലും ഒക്കെയുമുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഇതെല്ലാം തന്നെ ആശ്രയിച്ചിരിക്കുന്നത് ഈ മാനസികാരോഗ്യത്തെ ചുറ്റിപ്പറ്റി തന്നെയാണ്. അപ്പോ റൈറ്റ് മെന്റൽ ഹെൽത്ത് ഉള്ളയാളിന് അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഒരു മാനസിക ആരോഗ്യമുള്ളയാൾ വളരെ കൂളായിട്ട് സ്ട്രെസ്സിനെ കൈകാര്യം ചെയ്യാൻ അവർ പഠിച്ചിരിക്കും. അവർക്ക് പ്രതിസന്ധി വരുമ്പോൾ എങ്ങനെയാണ് അതിനെ നേരിടാനാവുന്നതെന്ന് അവർക്കറിയാം. അവർക്ക് തോൽവി വരുമ്പോൾ എങ്ങനെ അതിനെ മറികടക്കണമെന്ന് അറിയാം. സമ്മർദ്ദത്തെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അവർക്കറിയാം. അവർക്ക് ബന്ധങ്ങളെ കീപ്പ് ചെയ്യാൻ അറിയാം. അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കീപ്പ് ചെയ്യാൻ അറിയാം. ഏതെടുക്കണം, ഏത് കൊള്ളണം, ഏത് തള്ളണം എന്ന് കൃത്യമായിട്ട് അവർക്കത് കൈകാര്യം ചെയ്യാൻ അറിയാം. അവരുടെ ഒരു ഒരു ജീവിത രീതി എന്ന് പറയുന്നത്, ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് തന്നെ വളരെ വ്യത്യസ്തമായിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് അല്ലെങ്കിൽ അമിത ഭക്ഷണ ക്രമീകരണത്തിലേക്ക് പോകാതിരിക്കുക, അങ്ങനെ അവരുടെ ഉറക്ക ശീലം, ഇതെല്ലാം തന്നെ വളരെയധികം ബാലൻസ്ഡ് ആയിട്ട് വളരെയധികം ക്രമീകരിക്കപ്പെട്ട് കൊണ്ടുപോകാനും ശേഷിയുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ വ്യക്തിക്ക് നല്ല മാനസിക ആരോഗ്യമുണ്ട് എന്ന് തന്നെയാണ്.
0: ഓക്കെ മാം, ഇപ്പൊ പറഞ്ഞു പ്രതിസന്ധികൾ വരുന്ന സമയത്ത് കൂൾ ആയിട്ട് അതിനെ ഫേസ് ചെയ്യണം എന്നുള്ളത്. ഓരോ പ്രതിസന്ധികളെയും ഓരോ തരത്തിലായിരിക്കും, എങ്ങനെ നമുക്ക് ഇത് കൂളായിട്ട് ഫേസ് ചെയ്യാം, നമുക്ക് പറയുമ്പോഴും ഇതെങ്ങനെ പ്രാവർത്തികമാക്കാം?
7: അത് ഓരോ പ്രതിസന്ധിയും, അതായത് ഇപ്പോൾ നമുക്ക് പല തരത്തിലായിരിക്കും സ്ട്രെസ് വരുന്നത്. അപ്പൊ ഏത് തരത്തിലുള്ള സ്ട്രെസ്സാണ് എന്ന് നമുക്ക് ഒരാളുടെ ലൈഫിൽ ഏതൊക്കെ തരത്തിലുള്ള സ്ട്രെസ് വരാൻ സാധ്യമാകുന്നു എന്നുള്ളത് നമുക്ക് കാലേ കൂട്ടി പറയാൻ പറ്റത്തില്ല. അപ്പൊ കുട്ടികളെ അപേക്ഷിച്ചാണെന്നുണ്ടെങ്കിൽ LKG മുതലോട് പോകുന്ന കുട്ടികൾക്ക് ആ ഹെവി ബാഗ് തന്നെ വലിയൊരു സ്ട്രെസ്സാണ്. പഠനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പരീക്ഷകൾ സ്ട്രെസ്സാണ്, ജോലി സ്ട്രെസ്സാണ്, ഇത് ഈച്ച് ആൻഡ് എവറിതിങ് നമുക്ക് സ്ട്രെസ് ആണ്. ഈ പണ്ട് കാലങ്ങളിൽ എന്ന് പറയുന്നത് കുറച്ചും കൂടെ സമ്മർദ്ദത്തെ നേരിടാനായിട്ട് കെൽപ്പുണ്ടായിരുന്നു. റെസീലിയൻസ് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് സ്കൂളിൽ പോകുക എന്ന് പറയുന്നത് നടന്നു പോകണം, അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടി പോകണം, അല്ലെങ്കിൽ ചിലപ്പോൾ കിലോമീറ്റേഴ്സ് നടക്കേണ്ട വരുമായിരിക്കും, ബസ്സേ കയറി ഇറങ്ങി പോയിട്ട് വരുമായിരിക്കും. ഇപ്പൊ അന്നത്തെ കാലത്ത് അതൊരു സമ്മർദ്ദമായിരുന്നു. ഇന്നത്തെ കാലത്ത് പക്ഷെ കുട്ടികൾ സ്കൂൾ ബസ് തൊട്ട് വാതുക്കെ വരും, അല്ലെങ്കിൽ അവനവന് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും സ്വന്തമായിട്ട് പോകാൻ. അത്രയും ഉണ്ടെങ്കിൽ പോലും സ്ട്രെസ് അവർക്ക് ഫേസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു തന്നതിന്റെ സാരം, പണ്ടാണെന്നുണ്ടെങ്കിലും ഇപ്പോഴാണെന്നുണ്ടെങ്കിലും ഓരോ കാലഘട്ടം അനുസരിച്ച് സ്ട്രെസ് ഉണ്ടായിരുന്നു. പക്ഷെ പണ്ട് കാലത്ത് റെസീലിയൻസ് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു, കാരണം ആ സമയത്തെ പേരന്റിംഗ് സിസ്റ്റവും ആ സമയത്തെ നമ്മുടെ കൾച്ചറൽ സിസ്റ്റവും ഒക്കെ വ്യത്യാസമായിരുന്നു. കുറച്ചും കൂടെ റഫായിട്ടുള്ള സാഹചര്യമായിരുന്നു കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറഞ്ഞതുപോലെ അത്തരം റഫായിട്ടുള്ള സാഹചര്യത്തിൽ വളർന്നു വരുന്നത് കൊണ്ട് സമ്മർദ്ദത്തെ നേരിടാൻ ആ കുട്ടികൾക്ക് അറിയാമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ എങ്ങനെ സമ്മർദ്ദത്തെ നേരിടണം, ഒരാൾ എങ്ങനെ നേരിടണം എന്ന് നിർണയിക്കപ്പെടുന്നത് ആ കുട്ടിക്ക് ഏത് തരത്തിലുള്ള പേരന്റിംഗ് ആണ് ലഭിച്ചിരിക്കുന്നത്, ആ കുട്ടിക്ക് ഏത് തരത്തിലുള്ള ട്രെയിനിങ് ആണ്, ലൈഫ് സ്കിൽസ്, ജീവിത നിപുണത എന്ന് പറയും, ഈ ലൈഫ് സ്കിൽസ് ഏത് തരത്തിലാണ് ആ കുട്ടിക്ക് കൊടുത്തിരിക്കുന്നത്, ഇതിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ്. തോൽവി നേരിടാനായിട്ടുള്ള ഒരു പരിശീലനം ആ കുട്ടിക്കുണ്ടോ, പ്രശ്നങ്ങൾ നേരിടാനായിട്ടുള്ള പരിശീലനം ആ കുട്ടിക്കുണ്ടോ, വീട്ടിൽ വളർന്നു വരുന്ന സാഹചര്യം എന്താണ്, ഒരു ഹെൽപ്പ് റെൻഡറിംഗ് പോയിന്റ്സ് ഈ കുട്ടിക്ക് നേരാവണ്ണം ഉപയോഗിക്കാനുള്ള ഒരു ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടോ, അപ്പൊ ഇതിനെല്ലാം ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്ക് ജനിതകമായിട്ട് ഏത് തരത്തിലുള്ള ഒരു പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള പ്രീ ഡിസൈൻഡ് ആയിട്ടുള്ള തലച്ചോറ് നമ്മളത് എങ്ങനെയാണെന്നുള്ളതും തീർച്ചയായിട്ടും നിർണായകമാണ്. കാരണം ഇതൊക്കെയും തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി പാറ്റേൺസിനെ, നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യുന്ന രീതിയെ ഒക്കെയും തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ള കാര്യം തർക്കമില്ല. അപ്പൊ ഒരു സ്ട്രെസ് വരുമ്പോൾ അതിനെ ഏത് തരത്തിൽ കൈകാര്യം ചെയ്യണം, നമുക്ക് പിൻ പോയിന്റ് ആയിട്ട് നമുക്ക് ഇന്നത് ഇന്നത് എന്ന് പറയാൻ പറ്റത്തില്ല. സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഓരോ കാര്യത്തിനും ഓരോ തരത്തിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്യേണ്ടതാണ്. പക്ഷെ ആകത്തുക പറയുവാണെങ്കിൽ, ഓവറോൾ പറയുവാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രതിസന്ധി ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിൽ ആദ്യം കരുതേണ്ട ഒരേ ഒരു കാര്യം, ഇത് നമ്മൾ ഒരു റോഡിലേക്ക് ഇപ്പോൾ കയറുകയാണെങ്കിൽ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മൾ മെയിൻ ഹൈവേയിലേക്ക് വരുന്നതിന് മുമ്പേ ഒരുപാട് ബംസും ഹംസും വരാറുണ്ട്. അപ്പൊ ഈ ബംസും ഹംസും വന്ന് അവിടെ എല്ലാം നമ്മൾ ചിലപ്പോൾ നിർത്തണം, ചിലപ്പോൾ കുറച്ചു നേരം കാത്തു കിടക്കണം, അങ്ങനെ വന്ന് പല സ്റ്റോപ്പ് സിഗ്നൽസ് ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ആ മെയിൻ ഹൈവേയിലേക്ക് എത്തിക്കഴിയുമ്പോൾ പിന്നെ യാത്ര സുഗമമാണ്. നമ്മുടെ ലൈഫിൽ കടന്നു വരുന്ന ഓരോ പ്രതിസന്ധിയും ഓരോ ഹംസ് ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഹംസ് വരുമ്പോൾ അവിടെ തട്ടി തളർന്നു പോകാതെ മുൻപോട്ട് എനിക്ക് വിശാലമായിട്ടുള്ള ഒരു വഴിയുണ്ട്, എന്നെ കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ള പ്രത്യാശയോടെ, ആ ഒരു ദൃഢനിശ്ചയത്തോടെ ഈ താൽക്കാലികമായിട്ട് വന്നിരിക്കുന്ന ഹംസെല്ലാം ഒരു പെർമനന്റ് സ്റ്റോപ്പ് അല്ല, താൽക്കാലികം മാത്രമാണ്, ഇത് കഴിഞ്ഞാൽ എനിക്ക് വിശാലമായിട്ടുള്ള ഹൈവേയിലേക്കുള്ള യാത്രയാണ് എന്നുള്ള ദൃഢനിശ്ചയത്തോടെ ഈ പ്രതിസന്ധിയെ മിനിമൈസ് ചെയ്ത് കണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. വൺസ് നമ്മൾ ഹൈവേയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര ഹമ്പ് ക്രോസ് ചെയ്തു, എത്ര സ്റ്റോപ്പ് സിഗ്നൽ ഉണ്ടായി, ഇതൊന്നും നമ്മൾ ചിന്തിക്കുക പോലും ഇല്ല. നമ്മുടെ ജീവിതവും അതുപോലെ തന്നെയാണ്, ഓരോ പ്രതിസന്ധിയും നമുക്ക് ഓരോ കഥ പറയാനുണ്ടാവും. അപ്പോ പ്രതിസന്ധിയെ ജയിച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ നിറമുള്ള കഥകൾ ഉള്ളവരായിട്ടാണ് മാറുന്നത്. അപ്പൊ പ്രതിസന്ധി വരുമ്പോൾ അതിൽ പതറിപ്പോകാതെ നിറമുള്ള കഥകൾ ഉണ്ടാക്കുന്ന ആൾക്കാരായിട്ട് മാറാനുള്ള ഒരു ദൃഢനിശ്ചയത്തോടെ അതിനെ ചെറിയൊരു സ്റ്റോപ്പ് സിഗ്നലായിട്ട്, ചെറിയൊരു ഹമ്പായി മാത്രം കണ്ട് വിശാലതയിലേക്കുള്ള കാഴ്ചപ്പാടിലേക്ക് പോകാൻ നമ്മുടെ മനസ്സിനെ പ്രാപ്തനാക്കി എടുക്കുകയാണ് വേണ്ടത്.
0: ഡോക്ടർ LC ഉമ്മൻ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ആണ് നമ്മളുടെ കൂടെ ഇന്ന് സ്മാർട്ട് ടോക്കിലുള്ളത്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ കേട്ടറിയാനായിട്ടുണ്ട്, കേട്ടുകൊണ്ടേയിരിക്കാം റേഡിയോ സുനോ.

0: Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Google Play Store and App Store. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Hi, this is Manjima.
2: Hi, this is Manjima.
1: You are listening to 91.7 Qatar's favorite radio station, Radio Suno.
2: Radio Suno.
1: Ketu ketu kootu kooda.
2: Kootu kooda.
0: Smart Talk. Brought to you by Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel
3: like you're association with Shine Smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
4: റേഡിയോ സുനോയിലെ സ്മാർട്ട് ടോക്ക് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ നിസ, നിങ്ങൾക്കൊപ്പം നമ്മളുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള അതിഥി കൊച്ചി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്നും കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ എൽ സി ഉമ്മൻ. ഈ സമയത്ത് ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന മറ്റൊരു കാര്യമാണ് സെൽഫ് കെയർ എന്ന് പറയുന്നത്. അതിന്റെ ഒരു പ്രാധാന്യം എത്രമാത്രം വലുതാണ്, നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണോ അത് ചർച്ച ചെയ്യേണ്ടത്?
5: തീർച്ചയായിട്ടും സെൽഫ് കെയർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോ അതിനകത്ത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഒരുപാട് നമ്മൾ വരുത്തേണ്ടതുണ്ട്. അതായത് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, കൃത്യസമയത്ത് ഉറങ്ങുക. ഉറക്കം വളരെയധികം നമുക്ക് ആവശ്യമാണ്. കാരണം ഒരു 7-8 മണിക്കൂർ ഉറങ്ങിയാൽ മാത്രമേ നമ്മുടെ ശരീരത്തിലെ റിപ്പയർ നടക്കുകയുള്ളൂ. ഉറക്കത്തിന്റെ സമയത്താണ് നമ്മുടെ ശരീരത്തിൽ റിപ്പയർ നടക്കുന്നത്. അത് തന്നെയല്ല, നമ്മൾ പകൽ മുഴുവനും എൻഗേജ് ചെയ്തിരിക്കുന്നു. ഇപ്പൊ പഠനമാണെങ്കിലും എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അത് മുഴുവനും തലച്ചോറിൽ അടുക്കി പെറുക്കി വെക്കുന്ന ഒരു പ്രക്രിയ നടക്കുന്നത് ഈ ഉറക്കത്തിലാണ്. എങ്കിൽ മാത്രമേ നമുക്കത് പിറ്റേ ദിവസം റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അത് നമ്മുടെ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കാര്യമാണെങ്കിലും പഠനമാണെങ്കിലും എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും. അപ്പം ആ തരത്തിൽ നമ്മുടെ തലച്ചോറ് നല്ല സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം ആവശ്യമാണ്. നമ്മുടെ മെമ്മറിയെ നിലനിർത്തുന്നതിന് ഉറക്കം ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിലെ മൊത്തം റിപ്പയർ കറക്റ്റ് ആക്കി വരണമെന്നുണ്ടെങ്കിലും ഉറക്കം ആവശ്യമാണ്. അത് താളം തെറ്റുമ്പോൾ തന്നെ പലയധികം മാനസികമായിട്ടുള്ളതും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളെ നമ്മൾ ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. നമ്പർ വൺ. നമ്പർ ടു, നമ്മളുടെ ഭക്ഷണ ക്രമീകരണം. നമ്മൾ വലിച്ചുവാരി ജങ്ക് ഫുഡ് എല്ലാം കൂടെ കഴിച്ച് ഓവർ ഈറ്റിംഗ്, സ്ട്രെസ് ഈറ്റിംഗ്, ഇതൊക്കെയും വളരെ ഇപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ള പദങ്ങളാണ്. കാർബോഹൈഡ്രേറ്റ് ക്രേവിംഗ്, സ്ട്രെസ് ഈറ്റിംഗ്, ബിഞ്ച് ഈറ്റിംഗ്, ഇതൊക്കെയും തന്നെ. അപ്പോ സ്ട്രെസ് വരുമ്പോൾ പലപ്പോഴും ആളുകൾ ആശ്രയിക്കുന്നത് മധുരമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ കൂടുതൽ കാര്യങ്ങൾ, ഈ ഷേക്സ് അല്ലെങ്കിൽ ചോക്ലേറ്റ്സ്, ഇത്തരം കാര്യങ്ങൾ അമിതമായിട്ട് ഉപയോഗിക്കുക. താൽക്കാലികമായിട്ടുള്ള ഒരു സ്ട്രെസ് റിലീവിംഗ് കിട്ടും. അപ്പോ അതൊരു ശീലമായിട്ട് മാറും, അതൊരു ഹാബിറ്റ് ആയിട്ട് മാറും. അത് പക്ഷേ വീണ്ടും നമ്മളെ ഗുരുതരാവസ്ഥയിലേക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ നമ്മളെ തള്ളിപ്പിടിക്കണം. മൂന്നാമത്തെ എന്ന് പറയുന്നത് എക്സസൈസ്. നമുക്കിപ്പോ പലതരം എക്സസൈസ് ഉണ്ട്. നമ്മുടെ ശാരീരിക വ്യായാമം നമ്മളെ ഏത് രീതിയിൽ വെയിറ്റ് ലോസിനും അല്ലെങ്കിൽ അത് മാത്രമല്ല നമുക്ക് സ്ട്രെസ്സിനെ കൈകാര്യം ചെയ്യാനുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹാപ്പി ഹോർമോൺസ്, എൻഡോർഫിൻ എന്നൊക്കെ പറയുന്ന ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ശാരീരിക വ്യായാമം വഴിയേ കിട്ടുള്ളൂ. അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്, അത് വേണ്ടെന്ന് വെക്കേണ്ട കാര്യമല്ലല്ലോ. അതുപോലെ തന്നെ മറ്റ് എക്സസൈസ്, ബ്രീതിങ് എക്സസൈസസ്, ശ്വസന വ്യായാമം, ഇതൊക്കെയും തന്നെ നമ്മുടെ സമ്മർദ്ദത്തെ കുറയ്ക്കുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യമാണ് മൈൻഡ്ഫുൾനെസ്. ഈ അടുത്തിടെയായിട്ട് വളരെയധികം അത് തന്നെ ആ തരത്തിലുള്ള മൈൻഡ്ഫുൾനെസ് ഒക്കെയും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സെൽഫ് കെയർ റിച്വലിനകത്ത് കൊണ്ടുവരാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ എഴുതുവാൻ ഒരു ശീലമുണ്ടെങ്കിൽ ജേർണലിംഗ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, അതുപോലെ തന്നെ പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേരാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചെറിയ ഒരു ഗാർഡൻ വെക്കുകയോ അല്ലെങ്കിൽ ബാൽക്കണിയിൽ തന്നെ ഒരു ചെറിയ പൂന്തോട്ടം സെറ്റ് ചെയ്യുകയോ. ഞാൻ എന്റെ ഒപിഡിയിൽ നിറയെ ചെടികൾ വെച്ചിട്ടുണ്ട്. കാരണം അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജ്ജമാണ് കിട്ടുന്നത്. വരുന്ന പേഷ്യൻസും പലരും പറഞ്ഞിട്ടുണ്ട് ഒരു പോസിറ്റീവ് ഒരു എനർജിയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ആ തരത്തിൽ പ്രകൃതിയുമായിട്ട് നമുക്ക് ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഇതൊക്കെയും തന്നെ നമുക്ക് സെൽഫ് കെയർ റിച്വലിൽ വരുത്താവുന്നതാണ്. അതുപോലെ തന്നെ മനുഷ്യനുമായിട്ടുള്ള കണക്ടിവിറ്റി ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെയും തന്നെ നമ്മുടെ സമ്മർദ്ദത്തെ ഉലച്ചു കളയുന്നതാണ്. പ്രത്യേകിച്ചും ശാരീരിക വ്യായാമം, അതായത് നമ്മൾ നമുക്ക് എല്ലാ ദിവസവും അടിക്കടി ഡെയിലി ഉണ്ടാകുന്ന സമ്മർദ്ദത്തെ നമ്മൾ ശാരീരിക പ്രക്രിയയിലൂടെ അത് പുറന്തള്ളുകയാണ്. അപ്പൊ ഇത്തരം സ്ട്രെസ്സേഴ്സിനെ നമുക്ക് പല പ്രക്രിയയിലൂടെ നമുക്ക് പുറന്തള്ളാനായിട്ട് നമുക്ക് സഹായകരമായിട്ടുള്ള എന്ത് തരം റിച്വൽസ് ആണോ അതെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു ജീവിതചര്യ തീർച്ചയായിട്ടും നമ്മുടെ സമ്മർദ്ദത്തെ കുറയ്ക്കാനായിട്ട് സഹായിക്കും.
4: അപ്പൊ മൈൻഡ്ഫുൾനെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് മാം?
5: മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അതിൽ തന്നെ ഏകാഗ്രതപ്പെട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യുക. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു സ്ട്രോബെറി ഐസ്ക്രീം കഴിക്കുകയാണെന്ന് കരുതുക. അപ്പൊ ആ സ്ട്രോബെറി ഐസ്ക്രീമിന്റെ ഫ്ലേവർ, അതിന്റെ രുചി, അതിന്റെ സ്മെല്ല്, ഇതൊക്കെയും ആസ്വദിച്ച് കഴിക്കുക. അല്ലെങ്കിൽ ഒരു കപ്പ് കാപ്പി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാപ്പിയുടെ ആ ഒരു ഫ്രാഗ്രൻസ്, ആ ഫ്ലേവർ, അതിന്റെ ടേസ്റ്റ്, അത് ആസ്വദിച്ച് കഴിക്കുക. ആ സമയത്ത് നമ്മൾ മറ്റ് നമ്മുടെ പാസ്റ്റ് കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ കാര്യങ്ങളോ ചിന്തിച്ചുകൊണ്ട് കാപ്പി കുടിക്കാൻ പാടില്ല എന്ന് സാരം. നമ്മൾ നമ്മുടെ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് കാപ്പി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഡിപ്രസ്ഡ് ആകാൻ സാധ്യതയുണ്ട്. ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും നിരാശകളും നമുക്ക് ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങളെ കുറിച്ചുള്ള വേവലാതിയും ഒക്കെ വരും. നേരെ മറിച്ച് ഫ്യൂച്ചറിനെ കുറിച്ച്, നാളത്തെ പരീക്ഷയെ കുറിച്ചോ നാളത്തെ ജോലിയെ കുറിച്ചോ ഒക്കെ ആലോചിച്ച് കാപ്പി കുടിക്കാൻ പോയാലും നമുക്ക് ആൻസൈറ്റി വരും, ഉത്കണ്ഠ വരും. അപ്പൊ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് നമ്മൾ ഏത് പ്രവൃത്തിയിൽ ഇരിക്കുന്നുവോ, അത് പഠനമാകാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഫുഡ് എടുക്കുന്നതാകാം, ഒരു പാനീയം കഴിക്കുന്നതാകാം, എന്ത് ആക്ടിവിറ്റിയിലാണെങ്കിലും അതിലേക്ക് നിർബന്ധപൂർവം ശ്രദ്ധയെ കൊണ്ടുവന്ന് വളരെ ജാഗ്രതയോടെ, മനോജാഗ്രതയോടെ അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അത് ആസ്വദിക്കുക, അല്ലെങ്കിൽ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അതാണ് മൈൻഡ്ഫുൾനെസ്.
4: അപ്പൊ
5: ആ തരത്തിൽ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും 100% അതിനൊരു ഇഫക്റ്റ് ഉണ്ടാകും. നമുക്ക് മറ്റ് ആകുല ചിന്തകളോ പഴയ ചിന്തകളോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാര്യത്തെ കുറിച്ചുള്ള പ്രശ്നങ്ങളോ ഒന്നും നമ്മുടെ മനസ്സിനെ തട്ടുകയില്ല. അപ്പൊ അത്രമാത്രം മാനസിക ആരോഗ്യം നമുക്ക് കാത്തു സൂക്ഷിക്കാനും പറ്റും.
4: ഓക്കെ, മാമിന്റെ അടുത്ത് വരുന്ന ആളുകളെ ഏറ്റവും അധികം മീൻസ് എന്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുക, ഏറ്റവും കൂടുതൽ മാം കേട്ട് മറുപടി കൊടുത്തിരിക്കുന്ന ചോദ്യം എന്താണ്?
5: ഏറ്റവും കൂടുതൽ കേട്ട് മറുപടി കൊടുത്തിരിക്കുന്ന ചോദ്യം എങ്ങനെ കോൺഫിഡന്റ് ആയിട്ടിരിക്കാം, ഉത്കണ്ഠ ഇല്ലാതെ എങ്ങനെ ഇരിക്കാം, സങ്കടമില്ലാതെ എങ്ങനെ ഇരിക്കാം. കാരണം കൂടുതൽ വരുന്ന പേഷ്യൻസ് എന്ന് പറയുന്നതും ഡിപ്രഷൻ ആൻസൈറ്റി സ്പെക്ട്രത്തിലുള്ളവരാണ് വരുന്നത്. അത് ആൻസൈറ്റി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പരീക്ഷയുടെ ആകാം, അല്ലെങ്കിൽ പെർഫോമൻസ് ആൻസൈറ്റി ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങളാകാം, എല്ലാ അവനവന്റെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിനെ കുറിച്ച് ഉത്കണ്ഠയാകാം, നിരാശയാകാം, സങ്കടമാകാം, വിഷാദമാകാം, പിന്നെ റിലേഷൻഷിപ്പ് ഇഷ്യൂ തന്നെയാണെന്ന് പറയും. അതാണ് ഏറ്റവും അധികം കണ്ടുവരുന്ന പ്രശ്നം. അപ്പോ അത് കാരണം ആൻസൈറ്റിയും ഡിപ്രഷനും ഉള്ളവരുണ്ട്, വ്യക്തിത്വ വൈകല്യത്തിന്റെ പ്രശ്നത്താൽ വരുന്നവരുണ്ട്. ഒരു ഏറ്റവും കൂടുതൽ എന്ന് ചോദിച്ചാൽ ആൻസൈറ്റിയും ഡിപ്രഷനും ആ ഒരു സ്പെക്ട്രത്തിൽ തന്നെയാണ് കൂടുതലും വരുന്നത്.
4: ഈ മെന്റൽ ഹെൽത്തിനെ നിസ്സാരമായി കാണുന്ന ഒരു ചിന്ത നമ്മുടെ സമൂഹത്തിൽ നിന്ന് വലിയ രീതിയിൽ മാറ്റപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ, അതോ പഴയ പോലെ തന്നെയാണോ?
5: അല്ല, കുറെയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഒരുപാട് തുറന്ന പറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ. സെലിബ്രിറ്റീസും അങ്ങനത്തെ ആളുകളൊക്കെ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് ധൈര്യപൂർവ്വം തുറന്നു പറയുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അത് തന്നെയല്ല, ഈ പറഞ്ഞതുപോലെയുള്ള താങ്കളെ പോലെ ഉള്ളവർ നടത്തുന്ന റേഡിയോ പ്രോഗ്രാംസ്, ടിവി പ്രോഗ്രാംസ് ഒക്കെയും അതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പണ്ട് സ്റ്റിഗ്മ എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. കാരണം ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കാണുന്നത് തന്നെ വളരെ അവമതിപ്പായിട്ട് കണക്കാക്കപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഒരുപാട് മാറി, പ്രത്യേകിച്ചും കൊച്ചി പോലുള്ള പട്ടണങ്ങളിലും അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയും തന്നെ ഒരുപാട് അതിന് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. സ്റ്റിഗ്മ ഒക്കെ നല്ലൊരു ശതമാനം മാറിയിട്ടുണ്ട്. അതിനൊക്കെയും ഈ മീഡിയാസ് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും മാനസിക ആരോഗ്യത്തിന് ശാരീരിക ആരോഗ്യത്തിന്റെ പ്രാധാന്യം ലഭിക്കുന്നില്ല എന്നുള്ളതൊരു സത്യാവസ്ഥയാണ്. കാരണം ഇപ്പോൾ ഒരു ഡയബറ്റീസ് വന്നാൽ എൻഡോക്രൈനോളജിസ്റ്റിനെ കാണണം, അല്ലെങ്കിൽ പനി വന്നാൽ ഫിസിഷ്യനെ കാണണം, പുഴ വന്നാൽ സർജനെ കാണണം എന്നുള്ളൊരു സാമാന്യ ബോധം എല്ലാ മനുഷ്യനും ഉണ്ട്. പക്ഷേ ഒരു പ്രശ്നം, ഒരു മാനസിക പ്രശ്നം വന്നാൽ, ഒരു സങ്കടം വന്നാലോ ഒരു ടെൻഷൻ വന്നാലോ ആരെ കാണണം എന്നുള്ള അറിവ് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിനില്ല.
4: എനിക്ക് അതുപോലെ തന്നെ മാം പറഞ്ഞ പോയിന്റിനോട് കൂട്ടി ചേർക്കാൻ തോന്നി, യൂട്യൂബിൽ ഇതുപോലെ ഒരുപാട് ആളുകള് എന്താ പറയാ, മോട്ടിവേഷനായിട്ടും മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് സംസാരിക്കുന്നത് ശരിയേതാണ് തെറ്റേതാണെന്ന് കേൾക്കുന്ന ആൾക്കും അറിയില്ല.
5: ഈ വരുന്ന ടിപ്സ്, നല്ല ഉറക്കം കിട്ടാൻ ഇത്ര ടിപ്സ്, അല്ലെങ്കിൽ ആൻസൈറ്റി കുറയാൻ ഇത്ര ടിപ്സ്, ഇതിനകത്ത് എന്ത് ആധികാരികതയാണ് ഉള്ളത്? ഒരു പക്ഷേ ആ വ്യക്തിക്ക് ആൻസൈറ്റി ഉള്ളത് തൈറോയ്ഡ് പ്രശ്നം കൊണ്ടായിരിക്കാം. അന്നേരം ഈ ടിപ്സും പാലിച്ചിരുന്നാൽ അത് പരിഹാരമാകുമോ? അപ്പൊ അതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ശരിയായിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ അടുത്ത് എത്തപ്പെട്ടേ മതിയാവും. അല്ലാതെ ഇത്തരം പൊടിക്കൈകൾ കൊടുക്കുന്ന, ടിപ്സ് കൊടുക്കുന്ന, അത് അവർക്ക് കുറെ വ്യൂവേഴ്സ് ഉണ്ടാവും. പിന്നെ നമ്മുടെ ഒരു സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് ആണ്, കുറെ ഫോളോവേഴ്സ് അധികം ഉണ്ടെങ്കിൽ, കുറെ ലൈക്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറെ ഷെയർസ് ഉണ്ടെങ്കിൽ, അതിന്റെ അർത്ഥം അത് ഒത്തന്റിക് ആണ് എന്നുള്ള ഒരു ധാരണ സാധാരണ ആൾക്കാർക്കുണ്ട്. അപ്പൊ ആ തരത്തിലൊക്കെയും ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ വഴിതെറ്റിച്ച് വിടുമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു പ്രയോജനമില്ല.
4: ഒരു എക്സ്പേർട്ടിന് ഒരു അഡ്വൈസ് എത്രമാത്രം പ്രധാനമാണ്? നമ്മൾ ഈ പൊടിക്കൈകളും കാര്യങ്ങളും കൊണ്ട് നടക്കാതെ ഡയറക്റ്റ് ഒരു എക്സ്പേർട്ടിന്റെ അടുത്ത് എത്തുന്നതിൽ വരുന്ന വ്യത്യാസം എന്തായിരിക്കും ഒരു വ്യക്തിക്ക്?
5: ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഒരു കമോഡിറ്റി വാങ്ങിക്കാൻ പോയാലും, ജീവനില്ലാത്ത വസ്തു, ഗാഡ്ജറ്റ് ആയിക്കോട്ടെ, വാച്ച് ആയിക്കോട്ടെ, നമ്മളത് വാങ്ങാൻ പോകുമ്പോൾ അതിനെപ്പറ്റി മുഴുവനും പഠിച്ചേച്ചാണ് നമ്മൾ സാധാരണ പോകുന്നത്. അതിന്റെ റിവ്യൂസ് എത്രയാണ്, അതിന്റെ റേറ്റ് എത്രയാണ്, കമ്പയർ ചെയ്യും, മറ്റു പല ബ്രാൻഡ്സ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. അതിന്റെ എക്സ്പയറി ഡേറ്റ് വല്ലതും ഉണ്ടോ, ഇതെല്ലാം നോക്കിയിട്ട് വളരെ സസൂക്ഷ്മം പരിശോധിച്ച് ആണ് നമ്മളത് വാങ്ങിക്കാൻ പോകുന്നത്. ഡ്രസ്സ് എടുത്താലും എല്ലാം അങ്ങനെ തന്നെ. അപ്പൊ ജീവനില്ലാത്ത വസ്തുവിനെ കുറിച്ച് നമ്മൾ അത്രയും കൺസേൺഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ആരോഗ്യ പ്രശ്നം, പ്രത്യേകിച്ച് മാനസികാരോഗ്യ പ്രശ്നം, നമ്മൾ എന്തുകൊണ്ട് ആ തരത്തിൽ സീരിയസ് ആയിട്ട് എടുക്കാത്തത് എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു എക്സ്പേർട്ടിനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരതിനെ കുറിച്ച് ആധികാരികമായിട്ട് പഠിച്ച്, പ്രത്യേകിച്ച് ഇപ്പൊ ഒരു സൈക്യാട്രി ആണെന്നുണ്ടെങ്കിൽ തലച്ചോറിനെ കുറിച്ചും മറ്റു പ്രവർത്തനങ്ങളെ കുറിച്ചും ആധികാരികമായിട്ട് പഠിച്ച്, അഥവാ മരുന്ന് വേണമെങ്കിൽ അതിന്റെ ആക്ഷൻ എന്താണ്, അതൊരു വ്യക്തിക്ക് എന്താണ് ഗുണം ചെയ്യുന്നത്, എന്താണ് ദോഷം ചെയ്യുന്നത്, അവർക്ക് അല്ലെങ്കിൽ കൗൺസിലിംഗ് മാത്രമാണോ നല്ലത്, ഇതൊക്കെയും തീരുമാനിക്കാൻ കപ്പാസിറ്റി ഉള്ളവരെ കാണാതെ പോകുന്നതാണ് ഏറ്റവും വലിയൊരു മണ്ടത്തരമെന്ന് പറയുന്നത്.
4: ഇപ്പൊ കേൾക്കുന്നവർക്ക് മാമിന്റെ ഒരു സെഷൻ വേണം എന്നുണ്ടെങ്കിൽ എങ്ങനെ കോൺടാക്ട് ചെയ്യാം?
5: ഞാൻ വർക്ക് ചെയ്യുന്നത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലാണ്. എന്റെ പേഴ്സണൽ നമ്പർ 9526896608 ആണ്. വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.
4: മാം, അതോടൊപ്പം തന്നെ കുട്ടികളുടെ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് മാമിന് പേരന്റ്സിന് കൊടുക്കാനുള്ള അഡ്വൈസ് എന്താണ്?
5: കുറെ വർഷങ്ങൾക്ക് ശേഷം എന്താണ് പേരന്റിംഗ് അല്ലെങ്കിൽ എങ്ങനെയാണ് നല്ല പേരന്റിംഗ് എന്നുള്ള അന്നേരം അന്വേഷിച്ചു പോവുകയല്ല വേണ്ടത്. ആ മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ദൃഢമായിട്ട് നിശ്ചയിക്കേണ്ട ഒരു കാര്യം, എനിക്ക് എന്റെ വീടിനും ഞങ്ങൾക്കും സമൂഹത്തിനും പ്രയോജനപ്രദമാകുന്ന ഉള്ള ഒരു തലമുറയെ സൃഷ്ടിച്ചു കൊണ്ടുവരികയാണ് വേണ്ടത്. ആ തരത്തിൽ ഞാൻ ഏതൊക്കെ രീതിയിൽ കുട്ടിയെ ട്രെയിൻ ചെയ്തെടുപ്പിക്കണം എന്നുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് വേണം. പണ്ട് കാലത്തെ അപേക്ഷിച്ച് പാരന്റിംഗ് സ്റ്റൈലിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മക്കളുണ്ടായിരുന്നു, സാഹചര്യങ്ങൾ ഇത്രയും ഇല്ലായിരുന്നു. അപ്പോ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടെ ടഫ് സിറ്റുവേഷൻസ് ആയിരുന്നു കുട്ടികൾക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവര് അത്യാവശ്യം പ്രശ്നങ്ങളെ നേരിടാനൊക്കെ കുറച്ച് ഇന്നത്തെ തലമുറയെക്കാട്ടിലും അവർ എക്യുപ്ഡ് ആയിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. ഇപ്പോഴത്തെ തലമുറ അങ്ങനെയല്ല, ജെൻസി കഴിഞ്ഞ് ആൽഫ കഴിഞ്ഞ് അറിയാമല്ലോ. അപ്പം ആ തലമുറകൾക്ക് അതെ തലമുറകൾക്കെല്ലാം തന്നെ മാറ്റം വന്നിരിക്കുന്നു. ഇപ്പോൾ ആ ഒരു പണ്ടത്തെ അല്ലെങ്കിൽ പണ്ടത്തെ സ്റ്റൈൽ ഓഫ് പേരന്റിങ്ങോ അല്ല വേണ്ടത്. എന്നാൽ നമ്മൾ ഈ കഴിഞ്ഞ 10-20 വർഷമായിട്ട് കൊണ്ടുപോയ വളരെ അമിത ലാളനയും കൊടുത്ത്, ഒന്ന് ചോദിക്കുമ്പോൾ 10 എടുത്ത് കൊടുത്ത്, എല്ലാ ആഗ്രഹങ്ങളും സ്ഥാപിപ്പിച്ചു കൊടുത്ത്, തോൽവി നേരിടാൻ സജ്ജരാക്കാതെ ഉള്ള ഒരു ഒരു പേരന്റിങ്, അതായത് സ്നേക്കർ ലാറ്റർ കളിച്ചാൽ പോലും ഞാൻ പലപ്പോഴും പറയുന്നതാണ് തോറ്റു കൊടുക്കും. എന്തിനാണെന്ന് വെച്ചാൽ കുട്ടിയുടെ താൽക്കാലികമായിട്ടുള്ള ഒരു സന്തോഷം കാണാൻ. അപ്പൊ കുട്ടി ജീവിതത്തിൽ തോൽവി ഒരു രീതിയിലും പഠിക്കുന്നില്ല, ചെയ്യോ പരീക്ഷയ്ക്ക് തോക്കുകയോ ചെയ്യുമ്പോൾ അത് സഹിക്കാൻ പറ്റാതെ വരും. അപ്പൊ ഇതിനാരാണ് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ ആ വളർത്തിക്കൊണ്ടുവന്ന സാഹചര്യം തന്നെയാണ് ഉത്തരവാദി. അപ്പോ അങ്ങനെ ഒരു എല്ലാം നേടിക്കൊടുക്കുന്ന ഒരു സാഹചര്യം കൊടുക്കാതെ, എന്നാൽ ചാക്കോ മാഷിനെ പോലെ അടിച്ച് മേല് ഉപദ്രവിച്ച് വളരെ റിജിഡായിട്ടുള്ള പേരന്റിംഗ് അല്ലാതെ ഇഫക്റ്റീവ് പേരന്റിംഗ് ആണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. റൂൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് തീർച്ചയായിട്ടും വയ്ക്കണം, ബൗണ്ടറീസ് വയ്ക്കണം, ലിമിറ്റ് സെറ്റിംഗ് വയ്ക്കണം, എന്നാൽ സ്നേഹപൂർവ്വം സ്നേഹത്തിൽ പൊതിഞ്ഞുള്ള ശാസനയും കൊടുക്കണം. ആ തരത്തിലുള്ള ഒരു പാരന്റിംഗ് സ്റ്റൈൽ ആണെന്നുണ്ടെങ്കിൽ നല്ല കുട്ടികളെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് പറ്റും.
4: ഒരു വൈൻഡപ്പ് നോട്ട് എന്ന നിലയിൽ മാമിന് ഷെയർ ചെയ്യാനുള്ളത് എന്താണ്?
5: ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മാനസിക ആരോഗ്യമാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. ശാരീരിക ആരോഗ്യത്തോടൊപ്പം തന്നെ മനസ്സിന്റെ സന്തോഷം, മനസ്സിന്റെ സമാധാനം, മനസ്സിന്റെ സ്വസ്ഥതി, ഇതിനെ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്. കാരണം നമ്മുടെ ആരോഗ്യത്തിന്റെ ഉത്തരവാദിത്വം നമുക്ക് മാത്രമാണ്. അതുകൊണ്ട് ശരീരത്തിന്റെ ശ്രദ്ധ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ മനസ്സിന്റെ ആരോഗ്യം സൂക്ഷിക്കാനുള്ള, സംരക്ഷിക്കാനുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് നമ്മൾ എല്ലാവരും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷമായിട്ടുള്ള, സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് സാധ്യമാണ്.
4: താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. വളരെ മനോഹരമായിട്ട് സംസാരിച്ചു, എല്ലാ ചോദ്യങ്ങൾക്കും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള മറുപടി നൽകി, അതിനുള്ള ഒരു വലിയ സ്നേഹം അറിയിക്കുന്നു. ഡോക്ടർ എൽ സി ഉമ്മൻ ആയിരുന്നു ഇത്രയും സമയം സ്മാർട്ട് ടോക്കിൽ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കേട്ട കാര്യങ്ങളൊക്കെ നമ്മളുടെ ലൈഫിലേക്ക് എടുക്കേണ്ട പോയിന്റുകളെ നമുക്ക് ലൈഫിലേക്ക് എടുക്കാം, അത് പ്രാവർത്തികമാക്കാം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ സ്മാർട്ട് ടോക്ക് ഞാൻ സമാപിച്ചപ്പോൾ ചെയ്യുന്നത്. അടുത്ത ആഴ്ച വീണ്ടും മറ്റൊരു വിഷയവുമായി കേൾക്കാം. റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
1: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറിവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു. Distributed by Fars Film.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: ഏപ്രിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്. ഈദ് ഷോപ്പിംഗിന് ഇനി ഇരട്ടിയിലധികം മധുരം. നിങ്ങൾ കാത്തിരുന്ന ഹാഫ് പേ ബാക്ക് ഓഫർ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞു.
0: ലുലുവിൽ നിന്ന് റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർസ്, ഫുട്വെയർ, ലേഡീസ് ബാഗ് ഓർ ബേബി അക്സസറീസ് എന്നിവ 200 ഖത്തറിയാലിന് പർച്ചേസ് ചെയ്യൂ. 100 ഖത്തറിയാലിന്റെ ഷോപ്പിംഗ് വൗച്ചർ തികച്ചും സൗജന്യമായി ഉടനടി സ്വന്തമാക്കാം.
1: കൂടുതൽ ഷോപ്പിംഗ്, കൂടുതൽ സേവിംഗ്സ്. ഈ പെരുന്നാൾ ലുലുവിനോടൊപ്പം ആഘോഷമാക്കൂ.
2: ലുലു, where the world comes to shop.
3: നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.

0: ഗിഫ്റ്റ് ഷോപ്പിംഗിന് ഇനി ഇരട്ടിയിലധികം മധുരം. നിങ്ങൾ കാത്തിരുന്ന ഹാഫ് പേ ബാക്ക് ഓഫർ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞു.
1: ലുലുവിൽ നിന്ന് റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർസ്, ഫുട്വെയർ, ലേഡീസ് ബാഗ് ഓർ ബേബി അക്സസറീസ് എന്നിവ 200 കത്തറിയാലിന് പർച്ചേസ് ചെയ്യൂ. 100 കത്തറിയാലിന്റെ ഷോപ്പിംഗ് വൗച്ചർ തികച്ചും സൗജന്യമായി ഉടനടി സ്വന്തമാക്കാം.
0: കൂടുതൽ ഷോപ്പിംഗ്, കൂടുതൽ സേവിംഗ്സ് ഈ പെരുന്നാൾ ലുലുവിനോടൊപ്പം
2: ആഘോഷമാക്കൂ.
3: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
4: ആകെ സെഡാണ് മോനെ.
5: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
0: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
6: റെസ്റ്റോറന്റ് പാർട്ണർ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ്, ഇപ്പോൾ ബിൻ അംറാനിൽ. കോൺടാക്ട് 310-999-45. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ കദീം, ഡൈസോ ജപ്പാൻ.
7: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
8: ബ്രാഡ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് ആൻഡ് സ്പൈസസ്. വിസിറ്റ് ബ്രാഡ്മ ഹോൾസെയിൽ മാർക്കറ്റ് at Salva Road.
9: Golden, flaky, irresistible snacks, croissant from Cubic, baked to perfection, filled with delicious chocolate, anytime snacks time.
10: And
9: Grand Mall Hypermarket,
11: supported by Ajwa Native Supermarket, Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
0: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।